0: തേജ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ഹിജർ 26 മുതൽ അവസാനം വരെയുള്ള വചനങ്ങളും സൂറത്തുൻ നഹൽ 1 മുതൽ 100 വരെ വചനങ്ങളുമാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിദ് മുഹമ്മദ് അയ്യൂബ്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. തിരുനബിയോടൊപ്പം.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: Peace Radio, tune to reality.
5: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം. വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്താവുകൾ. വോയിസ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
6: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ മൂന്നാം അധ്യായം സൂറ അൽ ഇംറാൻ 23 മുതൽ 32 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ആദിൽ റിയാൻ.
1: മതവിജ്ഞാനത്തിന്റെ മാധുര്യം, നേർവഴിയുടെ ഉപദേശങ്ങൾ, സുപഥം. പ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30, ഞായർ ദിവസങ്ങളിൽ രാവിലെ 9:35, തിങ്കളാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ സുപഥം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോക പ്രശസ്ത ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ പ്രശസ്ത ഖാരി മിഷാരി റാഷിദ് അൽ അഫാസിയുടെ സൂറത്തുന്നാസിയാത്ത് മുതൽ സൂറത്തുന്നാസ് വരെ

وإذا الصحف نشرت وإذا السماء كشطت وإذا الجحيم سعرت.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. തൻസീലിൽ പ്രശസ്ത ഖാരി മിശാരി റാഷിദ് അൽ അഫാസി നിർവഹിച്ച സൂറത്തുൻ നാസിയാത്ത് മുതൽ.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും, പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു. നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യസൃഷ്ടിയാണ്, അപ്പോൾ സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: Peace Radio. Tune to reality.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.

0: to reality. ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന 2-ാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ല വഅല ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ 2 ആയത്തുകൾ ഒന്നുകൂടി ഓതാം.

0: ആ അതിൽ അൻസൽനാഹു ഇഖ്ഫാഅ്, പിന്നെ ലൈലത്തുൽ ഖദ്ർ, ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി, അങ്ങനെ
1: ഖൈറു മിൻ അൽഫി
0: ശഹർ. ആ തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. അങ്ങനെ മദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻകുല്ലി, രണ്ടും ഒന്ന് രണ്ടും മീം എടുത്തു വന്നു, പിന്നെ മറ്റത് മിൻകുല്ലി ഇഖ്ഫ ആണ്, രണ്ടും നല്ലോം മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻകുല്ലി അംർ, ബിഇദ്നി ആ രണ്ടും നല്ല മണിക്കണം ഒന്നുകൂടി.

സലാമുൻ ഹിയ ഇൽഹാറ് ഹത്താമത്തുറയിൽ ഫജർ. മീമ് ശബ്ദമുള്ളത് നല്ലോണം മണിക്കണം.

0: മത്തല്ല മത്ത് മത്തുല ഒന്നുകൂടി സലാമുൻ ഹിയ ഹത്ത ഹിയ ഹായും പിന്നെ മറ്റത് ഹ പിന്നെ മത്തു ത്വായാണ് മത്തുലഉൽ ഫജ്ർ
1: സലാമുൻ ഹിയ ഹത്ത മത്തുലഉൽ ഫജ്ർ
0: അയ്യോ അപ്പോ സൂറത്തുൽ ഖദർ കഴിഞ്ഞു അതിൽ ആറായത്തേ ഉള്ളൂ സൂറത്തുൽ ഖദർ 97-ാമത്തെ സൂറത്താണ് 97-ാമത്തെ സൂറത്ത് അപ്പോൾ അത് കഴിഞ്ഞു ഇനി സൂറത്തുൽ അലഖാണ് ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ആമീൻ വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ് സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദറിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്
4: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രി

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 35 മുതൽ 39 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസയിലെ 35 മുതൽ 39 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോക സൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വ്യത്യസ്ത കാരികളുടെ ശബ്ദത്തിൽ ഖുർആനിലെ വിവിധ സൂറത്തുകൾ മുഴുവനായോ അല്ലാതെയോ കേൾക്കാനുള്ള അവസരമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനസിലെ 8 മുതൽ 20 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് അഹ്മദ് അരയി.
5: أعوذ بالله من الشيطان الرجيم

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു റഅദ് 17 മുതൽ 19 കൂടി വചനങ്ങളുടെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും വിശദീകരിക്കുന്നു.
1: വചനം 17.
2: അൻസല, അവൻ ഇറക്കി. മിനശ്ശമായി, ആകാശത്തുനിന്നു. മാ അൻ, വെള്ളം. ഫസാലച്ച്, എന്നിട്ട് ഒലിച്ചു, ഒഴുകി. ഔദിയത്തുൻ, താഴ്വരകൾ. ബിഖദരിഹ, അവയുടെ തോതനുസരിച്ച്, കണക്കനുസരിച്ച്. ഫഹ്തമല, എന്നിട്ട് വഹിച്ചു വന്നു. അസ്സൈലു, ഒഴുക്ക്, വെള്ളം. ജബദ, ഒരുതരം നുരയെ. പദ. റോബിയ, പൊന്തി നിൽക്കുന്ന. വമിമ്മായൂഖിദൂന, അവർ തീ കത്തിക്കുന്ന വസ്തുവിൽ നിന്നും കത്തിച്ചു പഴുപ്പിക്കുന്ന വസ്തുവിൽ നിന്നും. അലൈഹി, അതിന്മേൽ. ഫിന്നാരി, തീയിൽ. ഇബ്തിഗാ, ആഗ്രഹിച്ചുകൊണ്ട്. ഹിലിയത്തിൻ, വല്ല ആഭരണത്തെയും. ഔ മതാഇൻ, അല്ലെങ്കിൽ ഉപകരണത്തെയും. സബദുൻ, നുരയുണ്ടായിരിക്കും. മിത്ലുഹു, അതുപോലുള്ള. കദാലിക, അപ്രകാരം. യദ്രിബു, ആക്കുന്നു, വിവരിക്കുന്നു, അടിക്കുന്നു. അല്ലാഹു, അല്ലാഹു. അൽഹഖ്, യഥാർത്ഥത്തെ, ന്യായമായതിനെ. വൽ ബാത്തില, അയഥാർത്ഥത്തെ, അന്യായമായതിനെയും. ഫഅമ്മ, എന്നാലപ്പോൾ. അസ്സബദു, നുര, പദ. ഫയദ്ഹബു, അത് പോകും, നശിക്കുന്നു. ജുഫാഅൻ, പുറന്തള്ളായി. വഅമ്മായംഫഉ, എന്നാൽ ഉപയോഗപ്പെടുന്നതാകട്ടെ. അന്നാസ, മനുഷ്യർക്ക്. ഫയം കുസു, അത് താമസിക്കുന്നു, തങ്ങുന്നു. ഫിൽ അർദി, ഭൂമിയിൽ. കദാലിക, അപ്രകാരം. യദ്രിബുല്ലാഹു, അല്ലാഹു ആക്കുന്നു, വിവരിക്കുന്നു. അൽ അംസാൽ, ഉപമകളെ, ഉദാഹരണങ്ങൾ.

0: الناس فيمكث في الأرض كذلك يضرب الله الأمثال.
1: അവൻ അഥവാ അള്ളാഹു ആകാശത്തുനിന്ന് മഴവെള്ളം ഇറക്കി, എന്നിട്ട് പല താഴ്വരകളും അവയുടെ തോതനുസരിച്ച് വെള്ളം ഒഴുക്കി. അപ്പോൾ ആ ഒഴുക്ക് പൊന്തിവരുന്ന ഒരു തരം നുരയെ വഹിച്ചുകൊണ്ടുവന്നു. വല്ല ആഭരണത്തെയോ ഉപകരണത്തെയോ ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ച് തീയിലിട്ട് അവർ ചുട്ടുപഴിപ്പിക്കാറുള്ള ലോഹവസ്തുവിൽ നിന്നും അതുപോലെയുള്ള നുരയുണ്ടായിരിക്കും. അപ്രകാരം യഥാർത്ഥത്തെയും അയഥാർത്ഥത്തെയും അല്ലാഹു ഉപമിച്ച് വിവരിക്കുന്നു. എന്നാലപ്പോൾ ആ നുര അത് പുറന്തള്ളായി നശിച്ചു പോകുന്നു. എന്നാൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടുന്ന വസ്തുവാകട്ടെ, അത് ഭൂമിയിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അപ്രകാരം അള്ളാഹു ഉപമകളെ വിവരിക്കുന്നു.
2: അള്ളാഹു തന്നെ പ്രസ്താവിച്ചതുപോലെ യഥാർത്ഥവും അയഥാർത്ഥവും അഥവാ സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസത്തിന് നല്ല ഉദാഹരണങ്ങളാണിത്. ഒന്ന് വെള്ളവുമായി ബന്ധപ്പെട്ടതും മറ്റേത് തീയുമായി ബന്ധപ്പെട്ടതും. രണ്ടിലെയും സാദൃശ്യ ബിന്ദു ഒന്നു തന്നെ. ഇതുപോലെ കപടവിശ്വാസികളെക്കുറിച്ചും തീയും വെള്ളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഉപമകൾ അൽബക്കറ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. താഴെ കാണുന്നതുപോലെ ചില ഹദീസുകളിലും അപ്രകാരം കാണാം. ഈ ഉപമകളുടെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം. മഴ വർഷിക്കുന്നതോടെ മലഞ്ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരകളിലൂടെ അതതിന്റെ വലുപ്പവും കിടപ്പുമനുസരിച്ച് മലവെള്ളം കുത്തി ഒഴുകി വരുമല്ലോ. ധാരാളം നുരയും പതയും വഹിച്ചുകൊണ്ടായിരിക്കും അതൊഴുകി വരുന്നത്. അതുപോലെ തന്നെ ആഭരണം മുതലായ ചില ഉപകരണങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടി സ്വർണം, വെള്ളി, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ തീയിലിട്ട് പഴുപ്പിച്ച് ഉരുക്കിയെടുക്കുമ്പോൾ അതിനുമീതെയും ഒരു തരം പതയും നുരയും കാണാവുന്നതാണ്. ഈ രണ്ടു തരം നുരകളും ഉപകാരമില്ലാത്ത കീടങ്ങളാണെന്ന് മാത്രമല്ല, അവക്ക് നിലനിൽപ്പുമുണ്ടായിരിക്കയില്ല. വെള്ളത്തിലെ നുര താഴ്വരയുടെ ഓരങ്ങളിലൂടെയും മറ്റുമായി ചിന്നിച്ചിതറി പുറന്തള്ളപ്പെട്ടു പോകുന്നു. തീ ചൂളകളിലെ നുരയും അതുപോലെ പുറന്തള്ളപ്പെട്ടു പോകുന്നു. അവയിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ഭാഗമാകട്ടെ, അഥവാ ഒന്നാമത്തേതിൽ വെള്ളവും രണ്ടാമത്തേതിൽ ലോഹദ്രാവകവും ശേഷിക്കുകയും അവയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ നിധിയായുള്ളത് ആദ്യം ആകർഷകമായി വെളിപ്പെടുമെങ്കിലും താമസം വിന ഉപകാരമില്ലാതെ നശിച്ചു പോകും. സത്യമാകട്ടെ സ്ഥിരവും ഭദ്രവുമായി അവശേഷിക്കുകയും അതിന്റെ പ്രയോജനം നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ഉപമയിൽ നിന്ന് മറ്റൊരു വസ്തുത കൂടി ഗ്രഹിക്കേണ്ടതുണ്ട്. കീടവും നുരയും പുറന്തള്ളപ്പെട്ടു പോയ ശേഷം ലഭിക്കുന്ന വെള്ളവും ലോഹവും കൊണ്ടുള്ള പ്രയോജനം അവയെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ സ്ഥിതിക്കനുസരിച്ച് കൂടിയും കുറഞ്ഞും വരുമല്ലോ. അതുപോലെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സത്യയാഥാർത്ഥ്യങ്ങളിൽ എത്ര കണ്ട് ശ്രദ്ധ പതിപ്പിക്കുകയും അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും അവ മൂലം ലഭിക്കുന്ന പ്രയോജനവും. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമാരൂപത്തിൽ ഈ വാസ്തവം ഇപ്രകാരം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച സന്മാർഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദാഹരണം ഒരു മഴയുടെ മാതിരിയാകുന്നു. അത് വല്ല ഭൂമിയിലും ബാധിക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം ആ വെള്ളം സ്വീകരിച്ച് പുല്ലുകളും ധാരാളം സസ്യങ്ങളും ഉളപ്പിക്കുന്നു. അതിൽ വരണ്ട പ്രദേശങ്ങളും ഉണ്ടായിരിക്കും. അവ ആ വെള്ളം തടഞ്ഞുവെക്കും. എന്നിട്ട് അതുമൂലം അള്ളാഹു ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്നു. അങ്ങനെ അവർ കുടിക്കുകയും കാലികളെ മേയിക്കുകയും ഉടിപ്പിക്കുകയും കൃഷിയുണ്ടാക്കുകയും ചെയ്യുന്നു. വേറെ ഒരു വിഭാഗത്തിനും ആ മഴ ബാധിക്കും. അവ വെറും മരുപ്രദേശങ്ങളായിരിക്കും. അവ വെള്ളം തടഞ്ഞുവെക്കുകയോ സസ്യങ്ങളെ മുളപ്പിക്കുകയോ ചെയ്യില്ല. അള്ളാഹുവിന്റെ മതത്തിൽ വിജ്ഞാനം നേടുകയും അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച കാര്യം അവൻ ഉപയോഗപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അത് അറിയുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരുടെയും അതിലേക്ക് തലപൊക്കി നോക്കാതെയും എന്നെ അയക്കപ്പെട്ട സന്മാർഗം സ്വീകരിക്കാതെയും ഇരിക്കുന്നവരുടെയും ഉപമയാകുന്നു അത്. ബുഖാരി മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മറ്റൊരു നബിവചനത്തിന്റെ സാരം ഇങ്ങനെയാകുന്നു, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു തീ കത്തിച്ചവന്റെ മാതിരിയാകുന്നു. അതിന്റെ ചുറ്റുപാടും വെളിച്ചം പ്രകാശിച്ചപ്പോൾ വണ്ടുകളും തീയിൽ ചാടി വീഴാറുള്ള ഈ പ്രാണികളും അതിൽ വന്നു വീഴാൻ തുടങ്ങി. അവൻ അവയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവ അവനെ തോൽപ്പിച്ച് അതിൽ തിരക്കി വീണുകൊണ്ടിരിക്കുകയായി. ഇതാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് തീയിനെ വിട്ടേച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ അതിജയിച്ച് അതിൽ വീഴുകയും ചെയ്യുന്നു. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം.
0: വചനം 18.
1: ലില്ലദീന സ്തജാബു, ഉത്തരം നൽകിയവർക്ക്. ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്. അൽ ഹുസ്ന, ഏറ്റവും നല്ലത്. വല്ലദീന ലം യസ്തജീബു, ഉത്തരം ചെയ്യാത്തവർ. ലഹു, അവന്. ലൗ അന്ന ലഹും, അവർക്കുണ്ടായിരുന്നുവെങ്കിൽ. മാ ഫിൽ അർദി, ഭൂമിയിലുള്ളത്. ജമീ അൻ, മുഴുവനും. സർവവും. വമിത്ലഹു, അതിന്റെ അത്രയും. അതുപോലെയുള്ളതും. മഅഹു, അതോടുകൂടി. ലഫ്തദൗ, അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യും. മോചനമൂല്യം കൊടുക്കുക തന്നെ ചെയ്യും. ബിഹി, അതിനെ. അതുകൊണ്ട്. ഉലായിക, അക്കൂട്ടർ. ലഹും, അവർക്കുണ്ടായിരിക്കും. അവർക്കത്രേ. സൂ ഉൽ ഹിസാബ്, മോശപ്പെട്ട വിചാരണ, കടുത്ത വിചാരണ. വമഅവാഹും, അവരുടെ പ്രാപ്യസ്ഥാനം, സങ്കേതസ്ഥാനം. ജഹന്നം, ജഹന്നമാകുന്നു. വബിഇസ, എത്രയോ ചീത്തയും, വളരെ ചീത്തയും. അൽമിഹാദ്, തൊട്ടിൽ.

0: തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകിയവർക്ക് ഏറ്റവും നന്നായുള്ളത് അഥവാ ഏറ്റവും നല്ല പ്രതിഫലം ഉണ്ടായിരിക്കും. അവന് ഉത്തരം നൽകാത്തവരാകട്ടെ, അവർക്ക് ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടി ഉണ്ടായിരുന്നാലും അതൊക്കെയും അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. അക്കൂട്ടർക്ക് തന്നെയാണ് കടുത്ത വിചാരണയും ഉണ്ടായിരിക്കുക. അവരുടെ സങ്കേതസ്ഥാനമാകട്ടെ ജഹന്നമും അഥവാ നരകവും ആകുന്നു. ആ തൊട്ടിൽ എത്രയോ ചീത്തയും.
1: അള്ളാഹുവിന് ഉത്തരം നൽകുക എന്ന് വെച്ചാൽ തൗഹീദിലും ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുക വഴി നേർമാർഗം പ്രാപിക്കുവാനുള്ള അവന്റെ ക്ഷണം സ്വീകരിക്കുക എന്നാകുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതായ ശാശ്വത സ്വർഗമായിരിക്കും ലഭിക്കുക. നാമമാത്ര വിചാരണ മാത്രമേ അവർക്ക് നേരിടേണ്ടി വരികയുമുള്ളൂ. ആ ക്ഷണം സ്വീകരിക്കാത്തവർക്ക് ഏറ്റവും മോശപ്പെട്ട പ്രതിഫലമായ നരകവുമായിരിക്കും ലഭിക്കുക. അവർ വളരെ കടുത്ത വിചാരണയെ നേരിടേണ്ടതായും വരും. തങ്ങളുടെ ചെറുതും വലുതുമായ സകല ചെയ്തികൾക്കും അവർ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരും. ഭൗതികമായ താൽപര്യങ്ങളിലും സുഖസൗകര്യങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാതിരുന്ന അവർ അവിടെ വെച്ച് തങ്ങൾക്ക് ഭൂലോകം മുഴുവനും അതിലപ്പുറവും ഉണ്ടായിരുന്നാലും അതെല്ലാം മോചനമൂല്യമായി നൽകി രക്ഷപ്പെടുവാൻ തയ്യാറായിരിക്കും എന്ന് സാരം. ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാകുന്നു. അവർ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന ആരും നാശത്തിലകപ്പെടാതിരിക്കയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഞാൻ ചോദിച്ചു, വലം കൈയിൽ കർമ്മരേഖ നൽകപ്പെടുന്ന സജ്ജനങ്ങളെപ്പറ്റി, അവർ ലഘുവായ ഒരു വിചാരണയ്ക്ക് വിധേയരാകുമെന്ന് അള്ളാഹു 84-ാമത്തെ സൂറത്തിലെ 7-8 ആയത്തുകളിൽ പ്രസ്താവിച്ചിട്ടില്ലേ? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കർമ്മങ്ങളെ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു. ആർ കർശനമായ വിചാരണയ്ക്ക് വിധേയരാകുന്നുവോ അവർ നാശമടയുന്നതാണ്. ബുഖാരി മുസ്ലിം. ഒരു റിവായത്തിൽ അവർ നാശമടയും എന്നതിന് പകരം അവർ ശിക്ഷിക്കപ്പെടും എന്നാണുള്ളത്.
2: വചനം 19.
0: അഫമൻ, അപ്പോൾ യാതൊരുവനോ, യഅലമു, അവനറിയാം, അന്നമാ ഉൻസില, അവതരിപ്പിക്കപ്പെട്ടത് എന്ന്, ഇലൈക, നിനക്ക്, മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്, അൽ ഹഖു, യഥാർത്ഥമാണ് എന്ന്, കമൻ, ഒരുവനെപ്പോലെ, ഹുവ, അവൻ, അഅമാ, അന്ധനാണ്, ഇന്നമാ യതദക്കറു, ഉറ്റാലോചിക്കുകയുള്ളൂ, ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രം.

0: നബിയെ, അപ്പോൾ നിനക്കു നിന്റെ റബ്ബിങ്കൽ നിന്നു അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥമാണെന്ന് അറിയുന്നവൻ അന്ധനായുള്ള ഒരുവനെപ്പോലെയാണോ? ബുദ്ധിമാന്മാർ മാത്രമേ ഉറ്റാലോചിക്കൂ.
1: അള്ളാഹു അവതരിപ്പിച്ചതാണ് യഥാർത്ഥവും സത്യവുമെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവൻ. അല്ലാത്തവൻ ബാഹ്യത്തിൽ കാഴ്ചയുള്ളവനാണെങ്കിലും അവൻ അന്ധന തുല്യനാണ്. അവൻ ഉൾക്കാഴ്ചയില്ലാത്തവനും ഉറ്റാലോചിക്കത്തക്ക ബുദ്ധിയില്ലാത്തവനുമാണ് എന്നത്രേ ഈ വചനത്തിലടങ്ങിയ തത്വം. ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ എന്ന് അള്ളാഹു പറയുന്നത് പലരും ധരിക്കാറുള്ളതുപോലെ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തുവാനോ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുവാനോ രാഷ്ട്രമീമാംസകൾ തയ്യാറാക്കുവാനോ പ്രാപ്തരാകുമാറുള്ള ബുദ്ധിജീവികൾ എന്നർത്ഥത്തിലല്ലെന്ന് മനസ്സിരുത്തേണ്ടതുണ്ട്. അള്ളാഹു തന്നെ ആ വാക്കിന് നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് വേണം അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുവാൻ. സൂറത്ത് ആലിമ്രാനിലെ 7-8, 190 മുതൽ 194 മുതലായ വചനങ്ങളിൽ ഇതിനു മുമ്പ് ചിലതെല്ലാം നാം കാണുകയുണ്ടായി.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് റഅദ് 17 മുതൽ 19 കൂടി വചനങ്ങളാണ് നാം പഠിച്ചു കഴിഞ്ഞത്.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ. ഖതമുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 14 ആണ് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിമിയിലൂടെ പാരായണം ശ്രോതാക്കൾ ശ്രവിക്കുന്നത്.

ജസാക്കും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിയിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടും ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 20 മുതൽ 25 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖലം, സൂറത്തുൽ ഖലം പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ എന്തെല്ലാം തെറ്റുകളാണ് വരുന്നത് നമ്മൾ ഏറെക്കുറെ നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് പഠിച്ചിരുന്നത്. ഇതിലെ ബാക്കി ഭാഗം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ മാത്രമാണ് ഇൻഷാല്ലാ സൂചിപ്പിക്കുന്നത്. 20 മുതൽ 25 വരെയുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

ഫഅസ്ബഹത് കസ്സരീം. ഇവിടെ 20-ാമത്തെ ആയത്തിൽ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫഅസ്ബഹത് കസ്സരീം അല്ല, ഫഅസ്ബഹത് കസ്സരീം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വന്ന തെറ്റുകൾ നമുക്ക് നോക്കാം. ഫഅസ്ബഹത്ത് ഒന്ന് സ്വാദിന് പകരം സീന്, ഹ എന്ന അക്ഷരത്തിന് പകരം ഹ, അതുപോലെ ത എന്ന അക്ഷരത്തിന് നമ്മൾ കൽക്കല ചെയ്യുന്നു. കസ്വരീം എന്നതിന് സ്വാദിന് പകരം സീന്. പ്രധാനമായിട്ടും 4 തെറ്റുകൾ ഈ രണ്ട് പദത്തിൽ വന്നു. അപ്പോൾ ഫഅസ്ബഹത് കസ്വരീം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. ഫതനാദൗ മുസ്ബിഹീൻ. ഇവിടെ തെറ്റ് വരുന്നുവെങ്കിൽ മുസ്ബിഹീൻ എന്ന പദത്തിലായിരിക്കും, സ്വാദിന് പകരം സീന്. അതുപോലെ ഹ മുസ്ബിഹീൻ, ഹ എന്ന അക്ഷരത്തിന് പകരം മുസ്ബിഹീൻ, ഇങ്ങനെ അതും തെറ്റാണ്. ഫതനാദൗ മുസ്ബിഹീൻ, മുസ്ബിഹീൻ സ്വാദിനെ പ്രത്യേകിച്ചും ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കണം, ഓതണം. സ്വാദ് ഹറൂഫുൽ ഇസ്തിഇലായിൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് പൊങ്ങി വരുന്ന, ഉയർന്നു വരുന്ന രൂപത്തിലാവണം. ഇനി 22-ാമത്തെ ആയത്തിൽ അനിഗ്ദു അല ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇവിടെ ഓതിപ്പോകുമ്പോൾ അനിഗ്ദു അല ഹർസിക്കും ഇൻ കുന്തും സ്വാരിമീൻ. അനിഗ്ദു ഗൈന് ക്ലിയർ അല്ല, അല ഹർസിക്കും, അല ഹർസിക്കും. സ എന്ന അക്ഷരത്തിന് പകരം സീന്. അതുപോലെ തന്നെ ഇൻ കുന്തും ഇഖ്ഫാ ബിഗുന്ന ചെയ്യണം. സ്വാരിമീൻ എന്നതിലെ സ്വാദ്, അവിടെ സ്വാരിമീൻ എന്നാണ് പറയുക, സ്വാരിമീൻ. മലയാളത്തിലെ സോ എന്ന ശബ്ദം, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരണം, അതാണതിൻ്റെ പ്രധാനപ്പെട്ട സ്വിഫത്ത്. അതില്ലെങ്കിൽ പിന്നെ സീനാകും. അപ്പോൾ സ്വാരിമീൻ, സ്വാരിമീൻ. അനിഗ്ദു അലാ ഹർഫിക്കും ഇൻ കുന്തും സ്വാരിമീൻ. ഇൻ കുന്തും രണ്ട് ഇഖ്ഫാം ബിഗുന്നയാണത്, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. 23-ാമത്തെ ആയത്തിൽ ഫൻതലഖു വഹും യതഖാഫതൂൻ. ഫൻത ഇഖ്ഫാം ബിഗുന്ന, തലഖു ത്വാഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഖാഫ് طلقوا فانطلقوا فانطلقوا وهم اخفاهم بغنة അതുപോലെ ത ഖാഫ് ഈ രണ്ട് അക്ഷരം. فانطلقوا അല്ല, فانطلقوا അല്ല, فانطلقوا وهم يتخافتون يتخا يتخافتون خائنة സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കണം. يتخافتون

ഇരുപത്തിനാലാം അധ്യായത്തിൽ അൻ ലാ യദുഖുലന്നഹ, അൻ ലാ സുക്കൂനുള്ള നൂനിന് ശേഷം ലാമ് വന്നാൽ നൂനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ അല്ല എന്നാണ് പറയേണ്ടത്. അല്ലാ യദുഖുലൻ, അൻ ലാ അല്ല, അൻ ലാ എന്നല്ല വായിക്കേണ്ടത്, അല്ലാ യദുഖുലന്നഹ. അത് ശ്രദ്ധിച്ചിരിക്കണം. യദുഖുലന്നഹ, യദുഖുലന്നഹ, ഖ ഇന ളമ്മാണ്. യദുഖുലന്നഹ അല്യൗമ, യദുഖുലന്നഹ അല്യൗമ അല്ല, യദുഖുലന്നഹ അല്യൗമ, ലൗമ അല്ല, യൗമ. യദുഖുലന്നഹ അല്യൗമ, അതും ശ്രദ്ധിക്കുക. അലൈക്കും മിസ്കീൻ, മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. ഇത് ഖമുതമാസിലൈനി സുഗൈർ. അലൈക്കും മിസ്കീൻ വഗദൗ, വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. ഇവിടെ വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ എന്ന് പറയുമ്പോൾ ഖൈൻ മാറുന്നു. അതുപോലെ ഹർദിൻ ഒരു കൃത്യമല്ല, കേൾക്കാനൊരു ഭംഗിയില്ലാത്ത രൂപത്തിൽ ഖാദിരീൻ പകരം ഖാദിരീൻ ഉണ്ട്. ഈ രൂപത്തിലൊക്കെ പ്രധാനമായിട്ടും അപ്പോൾ നമുക്ക് വരുന്ന തെറ്റുകൾ അക്ഷരങ്ങളുടെ മഖ്റജ് മാറുക എന്നുള്ളതാണ്. മഖ്റജ് മാറുന്നതിനനുസരിച്ച് അക്ഷരം തന്നെ മാറിപ്പോകുന്നു. ഇപ്പോൾ ഖാഫിൻ്റെ മഖ്റജ് മാറി ക്യാഫായാൽ എന്തായി, അർത്ഥം തന്നെ മാറും. അതുപോലെ എത്രയോ ഖൈന് പകരം ഐന്, വഅദൗ വഅദൗ അലാ ഹർദിൻ, ഇങ്ങനെയൊക്കെ ധാരാളം തെറ്റുകളാണ് നമ്മുടെയൊക്കെ പാരായണത്തിൽ ഉണ്ടാവുക. അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തെറ്റുകൂടാതെ ഓതുവാൻ പരമാവധി ശ്രമിക്കണം. ഒന്നുകൂടെ ഈ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം. فأصبحت

0: സൂറത്തുൽ ഖലമിലെ 20 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. തെറ്റുകൾ കൂടാതെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അതിനുള്ളൊരു കഴിവ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും.

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ

0: സ്വാഭാവികമായും നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപ്പാഠമാക്കാൻ ഉതകുന്ന രൂപത്തിൽ പാരായണം കേൾക്കാം. ഇപ്പോൾ ഖുർആനിലെ 223 പേജിൻ്റെ പാരായണമാണ് നാം കേൾക്കുക. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.
3: അം യഖൂലൂന ഇഫ്തറാ ഖുൽ ഫഅതു ബിഅശ്രി സുവരിം മിത്ലിഹി മുഫ്തറയാതിൻ വദഉ മൻ

0: മാഷാഅല്ലാ, ജസാകുമുല്ലാ.
1: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: അൽഹംദുലില്ലാഹ്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ യൂനുസിലെ 11 മുതൽ 25 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: عينا يشرب بها المقربون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് ദുഖാനിലെ 51 മുതൽ 59 കൂടിയ വചനങ്ങളും, തുടർന്ന് സൂറ മുത്തഫിഫീനിലെ 22 മുതൽ 28 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷെയ്ഖ് മുഹന്ന.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ മൂന്നാം അധ്യായം സൂറ അൽ ഇംറാൻ 23 മുതൽ 32 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് അദിൽ റിയാൻ.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. 31 അധ്യായം സൂറ ലുഖ്മാന്റെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് സലേഹ് അൽ ഷഹൂദ്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് സൂറ ലുഖ്മാൻ 12 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് സലേഹ് അൽ ഷഹൂദ്. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രസിദ്ധ ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാരിയ മിഷാരി റാഷിദ് അൽ അഫാസി പാരായണം ചെയ്യുന്ന സൂറ ഹഷർ, സൂറ മുംതഹിന, സൂറ സഫ്, സൂറ ജുമുഅ, സൂറ മുനാഫിഖൂൻ, സൂറ അത്തആബുൻ, സൂറ തലാഖ്, സൂറ തഹ്രീം, സൂറ മുൽക്ക് എന്നീ സൂറത്തുകളാണ് നാം കേൾക്കാൻ പോകുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് സൂറത്തുൽ ഹഷർ, സൂറ മുംതഹിന, സൂറത്തുൽ സഫ്, സൂറത്തുൽ ജുമുഅ, സൂറ അൽ മുനാഫിഖൂൻ, സൂറ അത്തആബുൻ, സൂറ അത്തലാഖ്, സൂറ തഹ്രീം, സൂറ മുൽക്ക് എന്നീ സൂറത്തുകൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി മിഷാരി റാഷിദ് അൽ അഹ്ഫാസി.
1: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: Tuned to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ഹൃദയവസന്തം അവതരിപ്പിക്കുന്നത് നിഷാദ് സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരങ്ങൾ, പരലോകത്ത് വിചാരണയുടെ നാളിൽ അള്ളാഹു കൊണ്ടുവരുന്ന സാക്ഷികളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഇതേ പരിപാടിയിൽ സൂറത്ത് യാസീനിലെ 65-ാമത്തെ ആയത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. പലതരത്തിലുള്ള സാക്ഷികളെ, പല വിഭാഗങ്ങളിൽ നിന്നുള്ള സാക്ഷികളെ അള്ളാഹു കൊണ്ടുവരും എന്ന് പറയുമ്പോൾ സൂറത്തു യാസീനിൽ 65-ാമത്തായത്തും സൂറ ഫുസ്സിലത്തിലെ 20 മുതൽ 23 വരെയുള്ള ആയത്തുകളിലും മറ്റു ധാരാളം ഹദീസുകളിലും സാക്ഷികൾ ആവശ്യമാണ് എൻ്റെ കുറ്റം തെളിയിക്കാൻ എന്ന് ന്യായവിധി നാളിൽ മനുഷ്യൻ അള്ളാഹുവോട് ആവശ്യപ്പെടുമ്പോൾ എൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷികളെ മാത്രമേ ഞാൻ അംഗീകരിക്കൂ എന്ന് വാദിക്കുമ്പോൾ എൻ്റെ കർമ്മരേഖയിൽ ഞാൻ ചെയ്യാത്ത തിന്മകൾ, മലക്കുകൾ എൻ്റെ പേരിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്ന് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കുറ്റവാളികൾ ശ്രമിക്കുമ്പോൾ മനുഷ്യരുടെ അവയവങ്ങൾ തന്നെ പരലോകത്ത് സാക്ഷികളായി വരും എന്നാണ് ഈ ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ, വിശുദ്ധ ഖുർആനുമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കണ്ണ് സാക്ഷിയാകും, കാത് സാക്ഷിയാകും, കൈകൾ സാക്ഷ്യം നിൽക്കും, കാലുകൾ സാക്ഷികളായിരിക്കും, മനുഷ്യൻ്റെ തൊലികൾ റബ്ബിൻ്റെ കോടതിയിൽ കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയും, എല്ലും മാംസവും അള്ളാഹുവോട് സംസാരിക്കും. ആദ്യം സംസാരിക്കുന്നത് ഇന്ന അവ്വല അളു മിന്യതകല്ലമു മിനൽ ഇൻസാനി യൗമൽ ഖിയാമത്തി അൽഫഖിദു മിനൽ റിജ്ലിൽ യുസ്ര. ഇടതുകാലിൻ്റെ തുടയായിരിക്കും അള്ളാഹുവോട് ആദ്യം സംസാരിക്കുക എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കുറ്റവാളികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, ഈ വിചാരണയെ സംബന്ധിച്ച് സൂചിപ്പിച്ചതിന് ശേഷം തൊട്ടടുത്ത രണ്ടായത്തുകളിൽ അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന, തിന്മ ചെയ്ത് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് തന്നെയാണ് ഇവിടെ നമ്മൾ പാരായണം ചെയ്ത 66-67 ആയത്തുകളിലും അള്ളാഹു പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്ന 1-2 പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കാം. വലൗ നശാഉ ലതമസ്നാ അലാ അഅ്യുനിഹിം. വലൗ നശാഉ, നശാഉ എന്ന് പറയുന്നിടത്ത് ശീനിനു ശേഷം ഒരു അലിഫാണ്.

ഷാഉ ഒറ്റ കലിമത്തിലാണ് അലിഫും ഹംസയും വന്നിട്ടുള്ളത്, അവസാനത്തെ രണ്ട് ഹർഫുകൾ. അങ്ങനെ വരുന്ന മദ്ദുകളെയാണ് മദ്ദു മുത്തസിൽ എന്ന് പറയുന്നത്. രണ്ടും ഒരു കലിമത്തിൽ തന്നെ വന്നാൽ അത് സാമാന്യം നീട്ടി ഉച്ചരിക്കണം. ആറ് ഹറക്കത്തിൻ്റെ ഖദർ, ആറ് ഹറക്കത്തിൻ്റെ അളവ് ആണ് ഉച്ചരിക്കേണ്ടത്. ഒരു ഹറക്ക എന്ന് പറഞ്ഞാൽ കൈയൊരു തവണ കൂട്ടിപ്പിടിച്ച് വിരലുകൾ ചുരുട്ടി വിടുന്ന ആ ഒരു കുറഞ്ഞ സമയത്തിനാണ്. കാല എന്ന് പറയുമ്പോൾ കാലയിലെ അലിഫ് ഉച്ചരിക്കുന്നത് രണ്ട് ഹറക്കത്തിൻ്റെ കഥ. കല എന്നല്ലല്ലോ, കാല. ആ അലിഫിൻ്റെ ഉച്ചാരണം രണ്ട് ഹറക്കത്തിൻ്റെ കഥറാണ്. അങ്ങനത്തെ മൂന്ന് അലിഫുകൾ ഉച്ചരിക്കുന്ന സമയം ഈ നശാഉ എന്നതിനെ ഉച്ചരിക്കണം. മുമ്പ് നമ്മൾ മദ് മുത്തസിലും മുഫസിലുമൊക്കെ പറയുന്ന സമയത്ത് എത്ര ഹറക്കത്ത് ഉച്ചരിക്കണം എന്ന് കൂടി പറയണം, അത് പറയാതെ പോകരുത് എന്ന് ഹൃദയവസന്തത്തിൻ്റെ ചില ഫീഡ്ബാക്കുകളിലൂടെ പല ശ്രോതാക്കളും ആവശ്യപ്പെട്ടതായി പീസ് റേഡിയോ ടീമിൽ നിന്ന് അറിയാൻ സാധിച്ചു. പക്ഷേ അല്ല, ആളുകൾ അത്ര സൂക്ഷ്മമായി ഈ ഹൃദയവസന്തം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അത്തരം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. അപ്പോൾ ഇവിടെ മദ് മുത്തസിലാണ്, ആറ് ഹറക്കത്തോളം നീട്ടി ഓതണം. വലൗനശാഉല തമസ്നാ അലാ അഅ്യുനിഹിം ഫസ്തബഖുസ്സിറാത്ത ഫഅന്നായുബ്സിറൂൻ അന്നായുബ്സിറൂൻ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. തൊട്ടടുത്ത ആയത്തും വലൗനശാഉ എന്ന് പറഞ്ഞു തന്നെയാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ആ നിയമം നമ്മൾ ആവർത്തിക്കേണ്ടതില്ല. ഇനി അതിൻ്റെ അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും കടക്കാം. എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇവിടെ കുറ്റവാളികളെ സംബന്ധിച്ച്, അവിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അവർ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് പടച്ച തമ്പുരാനോട് നന്ദികേട് കാണിച്ച് ജീവിക്കുന്നു. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ. ലൗ എന്ന വാക്കിന് അറബിയിൽ അർത്ഥം അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ. ലൗ നശാഉ, ഷാ യശാഉ എന്നതാണ് നശാഉ. മാഷാ അല്ലാ, ഇൻ ഷാ അല്ലാ എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ള ഉദ്ദേശിക്കുക എന്ന വാക്ക്. വലവു നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, അള്ളാഹു പറയണം, അല്ല തോമസ്ന, തുടച്ചു നീക്കുമായിരുന്നു. അല അയുനിഹിം, അയുൻ, അയിനുൻ, അയിന് എന്ന വാക്കിൻ്റെ അർത്ഥമറിയാം കണ്ണ് എന്നാണ്. അതിൻ്റെ ബഹുവചനമാണ് അയുൻ. അല അയുനിഹിം, അവരുടെ കണ്ണുകളെ നാം തുടച്ചു നീക്കുമായിരുന്നു, കണ്ണുകൾ അങ്ങോട്ട് ഇല്ലാതെയാക്കും. ഫസ്തബഖു സിറാത്ത്, അങ്ങനെ അവർ വഴിയിലേക്ക് മുൻകടക്കും, വഴികളിലേക്ക് പ്രവേശിക്കും. ഫ അന്ന യുബസിറൂൻ, പക്ഷേ എങ്ങനെയാണവർക്ക് കണ്ണു കാണുക? അള്ളാഹുവിനെ ധിക്കരിച്ച് തിന്മ ചെയ്ത് പലവിധ കുറ്റകൃത്യങ്ങളിൽ അഭിരമിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവർക്ക് നൽകുന്ന വലിയ താക്കീത്, കുറ്റവാളികളെ, അവിശ്വാസികളെ, നന്ദികേട് കാണിക്കുന്നവരെ, നിങ്ങൾ ചെയ്യുന്ന തിന്മകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. കണ്ണുകൊണ്ട് തിന്മ ചെയ്യാൻ സാധിക്കുന്നത് കാഴ്ചശക്തിയുള്ള കണ്ണ് അള്ളാഹു നൽകിയത് എന്നതുകൊണ്ടാണ്. കാതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്നത് കേൾവിശക്തി എന്ന മഹാ അനുഗ്രഹം അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ളതുകൊണ്ടാണ്. സംസാരങ്ങളിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത വാക്കുകളും സംസാരങ്ങളും കടന്നുവരുന്നത് അള്ളാഹു നൽകിയ സംസാരശേഷി എന്ന് പറയുന്ന വലിയ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ്. കൈകാലുകൾ മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യതിരക്തനാക്കുന്ന അവൻ്റെ സവിശേഷ ബുദ്ധി, അതെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് അവൻ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണില്ലായിരുന്നുവെങ്കിൽ കണ്ണുകൊണ്ട് തിന്മ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാതില്ലായിരുന്നുവെങ്കിൽ കാതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. നാവും ചുണ്ടുകളും അഥവാ സംസാരശേഷി ഇല്ലായിരുന്നുവെങ്കിൽ സംസാരത്തിൽ വാക്കുകൾ കൊണ്ട്

0: അബദ്ധങ്ങൾ പറയാനും കുറ്റകൃത്യങ്ങൾ ചെയ്യാനും അവനക്ക് കഴിയുമായിരുന്നില്ല. ബുദ്ധിശക്തി അള്ളാഹു നൽകിയില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനെതിരെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ കുതന്ത്രങ്ങൾ മെനയാനും തിന്മകൾ ചെയ്യാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഒരു താക്കീദാണ്, ലൗ നശാ ഉല തമസ്ന അലാ അയുനിഹിം, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കാഴ്ചകളെ നാം തുടച്ചു നീക്കും. പിന്നീടവർ ഒരു വഴിയിലേക്കു കടന്നാൽ എങ്ങനെയാണവർക്ക് നടക്കാൻ സാധിക്കുക? ഒരു നിമിഷം മതി അള്ളാഹുവിന് കാഴ്ചയില്ലായ്മ ചെയ്യാൻ. കാഴ്ചയില്ലാത്തവനായിട്ടാണ് അവൻ ജനിച്ചിരുന്നതെങ്കിലോ, കേൾവിയില്ലാത്തവനായിട്ടാണ് മനുഷ്യൻ ജനിച്ചിരുന്നതെങ്കിലോ, സവിശേഷ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധിയായിട്ടാണ് അള്ളാഹു ഒരാൾക്ക് ജന്മം നൽകിയിരുന്നത് എങ്കിലോ, മിണ്ടാൻ കഴിയാത്ത മൂഹനായിട്ടാണ് അവനെ അള്ളാഹു സൃഷ്ടിച്ചിരുന്നതെങ്കിലോ, ഒരിക്കലും അവൻക്ക് ഈ അഹങ്കാരത്തിനും അഹന്തയ്ക്കും റബ്ബിനെ ധിക്കരിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്കും നന്ദികേടിനും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വലൗ നശാ ഉല തമസ്ന അലാ അയുനിഹിം ഫസ്തബഖു സിറാത ഫഅന്നാ യുബ്സിറു, നാം വിചാരിച്ചിരുന്നുവെങ്കിൽ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കാഴ്ചകളെ തുടച്ചു നീക്കും, പിന്നെങ്ങനെയാണ് അവർക്ക് കണ്ണു കാണാൻ സാധിക്കുക? പിന്നെന്തു പ്രവർത്തനമാണ് അവർക്ക് ചെയ്യാൻ കഴിയുക? അല്ലേ, അതോടുകൂടി അവൻ്റെ എല്ലാ ധിക്കാരവും എല്ലാ നന്ദികേടും അവസാനിപ്പിക്കേണ്ടി വരുമായിരുന്നു. അടുത്ത ആയത്തിലേക്ക് നോക്കൂ, വലൗനശാഉ. അള്ളാഹു വീണ്ടും പറയാണ്, അള്ളാഹുവിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണ്, ഓർമ്മപ്പെടുത്തലാണ്. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഹ്നാഹും, അവരെ നാം രൂപമാറ്റം വരുത്തുമായിരുന്നു. അലാ മകാനത്തിഹിം, മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, അവർ നിൽക്കുന്ന സ്ഥലത്തു വെച്ച്, ലമസഹ്ന, അവർക്ക് നാം രൂപമാറ്റം വരുത്തും. ഫമസ്തതാഉ ഇസ്തതാഅ യസ്തതീഉ എന്ന വാക്കിൻ്റെ അർത്ഥം സാധിക്കുക, കഴിയുക. പിന്നീടവർക്ക് സാധിക്കുകയില്ല, മുദിയൻ, മുന്നോട്ട് സഞ്ചരിക്കാൻ, വലാ യർജിഊൻ, പിന്നോട്ട് മടങ്ങാനും. അഥവാ കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുഫ്ര് ചെയ്ത് നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നു, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ നിൽക്കുന്നിടത്തു വെച്ചവരുടെ രൂപമാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. പിന്നീട് അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാനോ പിന്നോട്ട് നീങ്ങാനോ സാധിക്കുകയില്ല. ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പൂർവികരായ മുഫസ്സിറുകൾ പറയുന്നത്, രൂപമാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ, ശിക്ഷയുടെ ഭാഗമായി പല വിധത്തിലുള്ള ശിക്ഷകളും പല ആളുകൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറയുന്നത്, ലജഅൽനാഹും ഹിജാറ, അവരെ നാം കല്ലുകളാക്കി മാറ്റും. റബ്ബിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ വേണമെങ്കിൽ അള്ളാഹുവിനെ അവരെ പ്രതിമകളാക്കി മാറ്റാം. കല്ലുകളായി മാറിയാൽ പിന്നെങ്ങനെയാണ് അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കുക? ഒരു മില്ലിമീറ്റർ മുന്നോട്ട് സഞ്ചരിക്കാനോ അത്ര തന്നെ ദൂരം പിന്നോട്ടൊന്ന് അനങ്ങാനോ സാധിക്കാതെ അവിടെ ഇങ്ങനെ നിശ്ചലരായി നിൽക്കേണ്ടി വരും. അത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം, അത്ര ദുർബലന്മാരാണ് മനുഷ്യർ. ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ സുന്നത്തനുസരിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തിയ ഈ നിലക്കുള്ള ശിക്ഷാ നടപടികൾ പല രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പല വിഭാഗങ്ങളെ എങ്ങനെയാണ് കുറ്റവാളികളെ അള്ളാഹു കൈകാര്യം ചെയ്തതെന്ന്. വഫി മൂസാ ഇദ് അർസൽനാഹു ഇലാ ഫിർഔന ബിസുൽത്താനിൻ മുബീൻ, മൂസാ നബിയെ അള്ളാഹു ഫിർഔന്റെ അടുത്തേക്ക് കൃത്യമായ വ്യക്തമായ രേഖകളുമായി പറഞ്ഞയച്ചു. ഫതവല്ല ബിറുക്നിഹി വ ഖാല സാഹിറുൻ ഔ മജ്നൂൻ, എന്നിട്ട് അവൻ പറഞ്ഞത്, അവൻ എന്താണ് ഫിറൌൻ ചെയ്തത്? തിരിഞ്ഞു അദ്ദേഹവും ഫിറൌനും ഫിറൌൻ്റെ പരിവാരങ്ങളും. എന്നിട്ട് മൂസാ നബിയെ മാരണക്കാരനെന്നും ഭ്രാന്തനെന്നും ആക്ഷേപിച്ചു. ഫഅഖദ്നാഹു വജുനൂദഹു വനബദ്നാഹും ഫിൽ യമ്മി വഹുവ മുലീം, അള്ളാഹു പറയാണ്, അവനെ നാം പിടികൂടി, അവൻ്റെ സൈന്യത്തെയും പിടികൂടി, എന്നിട്ടവനെ നാം സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു. അവനാക്ഷേപിക്കപ്പെട്ടവനായിരുന്നു. അപ്പോൾ കുറ്റം ചെയ്ത് റബ്ബിന് നന്ദികേട് കാണിച്ച് ജീവിച്ചിരുന്ന ചിലരെ അള്ളാഹു നശിപ്പിച്ചത് അങ്ങനെയാണ്, അള്ളാഹു അവരെ കൈകാര്യം ചെയ്തത് അങ്ങനെയാണ്. കടലിൽ മുക്കിത്താഴ്ത്തി നോഹ് നബിയുടെ ജനതയെ വഫി ആദിൻ ഇദ് അർസൽനാ അലൈഹിം റീഹൽ അഖീം, ഹൂദ് നബിയുടെ ആദ് സമൂഹത്തെ വലിയ ശരീരമുണ്ടായ ആചാരവാഹുക്കളായിരുന്ന ലം യുഖലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ലോകത്തവരെപ്പോലെ ഒരു ജനവിഭാഗം പിന്നീട് സൃഷ്ടിക്കപ്പെടുകയുണ്ടായിട്ടില്ല എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആദുകാർ, ഇദ് അർസൽനാ അലൈഹിം റീഹൽ അഖീം മാ തദറു മിൻ ഷൈഇൻ അതത് അലൈഹി ഇല്ലാ ജഅലത്ഹു കർറമീം, ഒരു കാറ്റടിച്ചു, ആറേഴു ദിവസം നീണ്ടു നിൽക്കുന്ന സുദീർഘമായി നിരന്തരമായി നിലനിൽക്കുന്ന കാറ്റ്, ആ കാറ്റിൽ അവർ നിലംപതിച്ചു. കഅന്നഹും മഅജാസു നഖ്ലിം മുൻഖഇർ, എങ്ങനെയാണ് ഈത്തപ്പന മരങ്ങൾ കടപുഴകി വീഴുന്നതുപോലെ അവർ നിലംപതിച്ചു. വഫീ സമൂദ ഇദ് ഖീല ലഹും തമത്തഉ ഹത്താ ഹീൻ ഫഅതൗ അൻ അംരി റബ്ബിഹിം ഫഅഖദതുഹും സ്വാഇഖ. സമൂദുകാരോട് അള്ളാഹു പറഞ്ഞൊരു നിശ്ചിത അവധി വരെ നിങ്ങൾ ആസ്വദിക്കുക. അവരുടെ സമയമെത്തിയപ്പോൾ ഒരു വലിയ ശബ്ദമാണുണ്ടായത്, ഒരു ഘോര അട്ടഹാസം. അവർ നിലംപതിച്ചു കളഞ്ഞു. ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിച്ചത് അള്ളാഹു എടുത്തു പറയുന്നു. ജഅൽനാ ആലിയഹ സ്വാഫിലഹ, ഭൂമി കീഴ്മേൽ മറിക്കപ്പെട്ടു. അവരെ ഭൂമി ഇങ്ങോട്ട് തിരിച്ചു മറിച്ചങ്ങോട്ട് ഇട്ടു. അംസർന അലൈഹിം, അവരുടെ മേൽ മഴ പെയ്തു, കല്ലുമഴ പെയ്യിപ്പിച്ചു. ആ അധ്യായം അവിടെ അടച്ചു. ഇങ്ങനെ വിവിധ സമൂഹങ്ങൾക്ക് വിവിധ പരീക്ഷണങ്ങളും വിവിധ ശിക്ഷകളും അള്ളാഹു നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തിലുമുള്ളത്. അള്ളാഹുവിനെ ധിക്കരിച്ച് റബ്ബിൻ്റെ നിയമങ്ങളിൽ കുതന്ത്രം കാണിച്ച് മത്സ്യം പിടിക്കരുതെന്ന് പറഞ്ഞ സബ്ബത്തിൻ്റെ ദിവസം മത്സ്യബന്ധനത്തിന് കുതന്ത്രമൊരുക്കിയ ആളുകളെ അള്ളാഹു ശിക്ഷിച്ചതെങ്ങനെയായിരുന്നു? കൂനു ഖിറദതൻ ഖാസിരീൻ, അവരെ രൂപമാറ്റം വരുത്തി കുരങ്ങന്മാരാക്കി തീർക്കുകയാണ് ചെയ്തത്. പല ആളുകളെയും അവർക്ക് രൂപമാറ്റം വരുത്തുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ മറ്റു ആയത്തുകളിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ തലയിൽ മനുഷ്യൻ ഉപദ്രവിക്കുന്ന പേൻ എന്നു പറയുന്ന ചെറു ജീവികളെ ഉപയോഗിച്ച് മൂസാനബിയുടെ കാലഘട്ടത്തിൽ അള്ളാഹു നടത്തിയ ഫിർഔന്റെ ജനതയുടെ മേൽ നടത്തിയ പരീക്ഷണങ്ങളെ, ജറാദുകൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകിളികളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളെ, തവളകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളെ, രക്തം കൊണ്ട് അള്ളാഹു നടത്തിയ പരീക്ഷണങ്ങളെ ഒക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തെറ്റു ചെയ്യുന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അള്ളാഹുവിന് നന്നായിട്ടറിയാം എന്നു തന്നെയാണ് ഈ ആയത്തിലൂടെ കുറ്റകൃത്യങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ഓരോ ആളുകളെയും അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്, അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. റബ്ബ് സുബ്ഹാനഹു വതആല വിചാരിച്ചിരുന്നുവെങ്കിൽ തെറ്റു ചെയ്യുന്നവരെ അവർ നിൽക്കുന്നിടത്ത് അവിടെ വെച്ച് അവരുടെ രൂപമാറ്റം, അവരെ കല്ലുകളാക്കി മാറ്റിയാൽ പിന്നീട് അവർക്ക് ഒരടി മുന്നോട്ട് വെക്കാനോ ഒരടി പിന്നോട്ട് വെക്കാനോ സാധിക്കാത്ത വിധം അവരെ നിശ്ചലരാക്കി നിർത്തുവാൻ അള്ളാഹു വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു. അള്ളാഹുവിനതിന് കഴിയും. അതുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ച് നന്മ ചെയ്തു ജീവിച്ചോളൂ എന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു മനുഷ്യരാശിയെ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി ആയത്തുകളുടെ അർത്ഥങ്ങളിലൂടെ ഒന്നുകൂടെ കടന്നു പോകാം. വലൗനശാഉ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, തോമസ് തുടച്ചു നീക്കുക, തുടച്ചു മാറ്റുമായിരുന്നു. അലാ അഅയുനിഹിം, അഅയുൻ ജമഅ അഅയുൻ, അഅയുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അഅയുൻ, കണ്ണുകൾ. അവരുടെ കണ്ണുകളെ തുടച്ചു മാറ്റും, പിന്നെ അവർക്ക് കാണാൻ സാധിക്കുകയില്ല. ഫസ്തബഖു സിറാത്ത്, പിന്നീട് അവരൊരു വഴിയിലേക്ക് പ്രവേശിച്ചാൽ, ഫഅന്നാ യുബ്സിറൂൻ, എങ്ങനെയാണ് അവർക്ക് കണ്ണ് കാണുക. വലൗനശാഉ ലമസഖ്നാഹും, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലമസഖ്നാഹും, അവരെ നാം രൂപമാറ്റം വരുത്തുക തന്നെ ചെയ്യുമായിരുന്നു. അലമകാനത്തിഹിം, അവർ നിൽക്കുന്ന സ്ഥാനത്ത്. ഫമസ്തത്വാഉ, പിന്നീട് അവർക്ക് സാധിക്കുകയില്ല മുദിയ്യൻ, മുന്നോട്ട് സഞ്ചരിക്കാൻ. വലയുർജിഊൻ, പിന്നോട്ട് നടക്കാനും. അതുകൊണ്ട് ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അള്ളാഹുവിൻ്റെ ശിക്ഷ ഏത് നിലക്കും നമ്മെ ബാധിക്കുവാൻ അത് കാരണമായിത്തീരും. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ മറിച്ചും ആലോചിക്കുക, ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും അബദ്ധങ്ങൾ ഇനിയും തൗബ ചെയ്യാൻ ബാക്കിയായി നിലനിൽക്കുന്നുണ്ടോ, അതായിരിക്കുമോ ഞാൻ ഇത്തരം ഒരു പരീക്ഷണത്തിൽ അകപ്പെടാനുള്ള കാരണം എന്ന് തിരിച്ചും ചിന്തിക്കാൻ ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഹൃദയവസന്തത്തിലൂടെ പല അധ്യായങ്ങളുടെ പല ആയത്തുകളിലൂടെ അത് നിരന്തരമായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ കേൾവിയും പഠനവുമൊക്കെ നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുക എന്ന ചിന്തയാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. ഒരു തവണ പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം.
1: وَلَوْ عَلَىٰ أَعْيُنِهِمْ فَاسْتَبَقُوا الصِّرَاطَ فَأَنَّى يُبْصِرُونَ وَلَوْ نَشَاءُ لَمَسَخْنَاهُمْ عَلَىٰ مَكَانَتِهِمْ لَمَسَخْنَاهُمْ عَلَى مَكَانَتِهِمْ فَمَا اسْتَطَاعُوا مُضِيًّا وَلَا يَرْجِعُونَ.
0: അള്ളാഹു അവൻ്റെ കലാം കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സൂറത്തു യാസീൻ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി അവതരിപ്പിച്ച ഹൃദയവസന്തം.

ഖുർആനിന്റെ പാരായണ നിയമങ്ങൾ, തജ്വീദ് പഠനം, സാമ്പ്രദായികമായ ഖുർആൻ പാരായണ പഠന രീതികളിലുള്ള സാങ്കേതികതയും മടുപ്പും ഒഴിവാക്കി ആസ്വാദ്യകരമായ രീതിയിലുള്ള പഠന രീതി. ഖുർആൻ പഠനം ജനകീയമാക്കാൻ ലക്ഷ്യമിട്ട് തുടക്കം കുറിച്ച പ്രോഗ്രാം തജ്വീദ് പഠനം. അവതരണം ഹാഫിസ് അസ്ലം കുവൈത്ത്. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 1:30 വൈകുന്നേരം 5 മണിക്കും രാത്രി 7:45.

ബഹുമാനത്തിന് ധാർമ്മികതയുടെ കരുതലുമായി ടീൻസ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ മതപഠനം ലഭിക്കാതിരിക്കുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്തവർക്ക് ഇസ്ലാമിക ദർശനം അതിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ള അവസരം. ടീൻസ് ടൈം ശനി ഇന്ത്യൻ സമയം രാത്രി 9 മണിക്കും രാത്രി 11:15 ഞായർ രാവിലെ 10:30.

ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പേസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 11 വചനം. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ തഫ്സീറായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ വിവരണത്തിൻ്റെ ഭാഗത്തുനിന്നും നാം കേൾക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ.
1: വചനം 11.
2: ലഹു, അവനുണ്ട്, മുആഖിബാതുൻ, തുടർച്ചയായി വരുന്നവ, ഒന്നിനു പിന്നാലെ ഒന്നായി വരുന്നവ, മിം ബൈനി യദൈഹി, അവന്റെ മുമ്പിലൂടെ, വമിൻ ഖൽഫിഹി, അവന്റെ പിമ്പിലൂടെയും, യഹ്ഫദൂനഹു, അവർ അവനെ കാക്കുന്നു, സൂക്ഷിക്കുന്നു, മിൻ അംരില്ലാഹി, അല്ലാഹുവിന്റെ കൽപ്പനയാൽ, കൽപ്പന നിമിത്തം, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യുഗയ്യിറു, മാറ്റം വരുത്തുകയില്ല, വ്യത്യാസം വരുത്തുകയില്ല, മാ ബിഖൗമിൻ, ഒരു ജനതയിലുള്ളതിനെ, ജനങ്ങളിലുള്ളതിനെ, ഹത്താ യുഗയ്യിറു, അവർ മാറ്റം വരുത്തുന്നതുവരേക്കും, വ്യത്യാസം വരുത്തുന്നതുവരേക്കും, മാ ബി അംഫുസിഹിം, അവരുടെ സ്വന്തങ്ങളിലുള്ളതിനെ, വഇദാ അറാദ, ഉദ്ദേശിച്ചാൽ, അല്ലാഹു, അല്ലാഹു, ബിഖൗമിൻ, ഒരു ജനതയെപ്പറ്റി, വല്ല ജനങ്ങളിലും, വല്ല ജനതയെക്കൊണ്ടും, സൂ അൻ, വല്ല തിന്മയും, ഒരു തിന്മ, ഫലാ മറദ്ദ, എന്നാൽ തടവില്ല, തടുക്കൽ ഇല്ല, ലഹു, അതിന്, വമാലഹും, അവർക്കില്ലതാനും, മിൻ ദൂനിഹി, അവനു പുറമെ, അവനെ കൂടാതെ, മിൻ വാലി, ഒരു രക്ഷാധികാരിയും,
1: ലഹു,

0: അവന് അഥവാ മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും ഒന്നിനുശേഷം ഒന്നായി തുടർന്നു വരുന്ന ചില കൂട്ടങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. നിശ്ചയമായും ഒരു ജനതയും അവരുടെ സ്വന്തങ്ങളിലുള്ളതിനെ അഥവാ സ്വന്തം സ്ഥിതിഗതികളെ മാറ്റം വരുത്തുന്നതുവരേക്കും അവരിൽ നിലവിലുള്ളതിനെ അള്ളാഹു മാറ്റം വരുത്തുകയില്ല. ഒരു ജനതയെപ്പറ്റി വല്ല തിന്മയും അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിനു യാതൊരു തടവുമില്ല. അവനു പുറമെ ഒരു രക്ഷാധികാരിയും അവർക്കില്ലതാനും.
1: വാഖിബാത്ത് എന്ന വാക്കിന് ആദ്യത്തെ സംഘത്തിന് പിന്നാലെ മറ്റേ സംഘം തുടർന്നു വരുന്ന കാവൽക്കാരായ മലക്കുകൾ മലായിക്കത്തുൻ ഹഫലത്തുൻ തുഅഖിബുൽ ഊല മിൻഹൽ ഉഖ്റ എന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി അർത്ഥം ഉദ്ധരിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഭൂരിഭാഗവും സ്വീകരിക്കുന്നതും കൂടുതൽ സ്വീകാര്യമായതുമായ അർത്ഥവും അതുതന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ഒരു കൂട്ടം മലക്കുകൾ രാത്രിയും ഒരു കൂട്ടം മലക്കുകൾ പകലുമായി നിങ്ങളിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കും. സുബ്ഹ് നമസ്കാരത്തിലും അസർ നമസ്കാരത്തിലും അവർ ഒരുമിച്ച് ചേരും. രാത്രി കഴിച്ചുകൂട്ടിയവർ കയറി ചെല്ലുമ്പോൾ അള്ളാഹു അവന് നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാവുന്നതോടുകൂടി തന്നെ അവരോട് ചോദിക്കും: എന്റെ അടിയാന്മാരെ നിങ്ങൾ വിട്ടുപോകുന്നത് എങ്ങനെയാണ്? അവർ പറയും: ഞങ്ങൾ അവരുടെ അടുക്കൽ ചെന്നത് അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ഞങ്ങൾ അവരെ വിട്ടുപോകുന്നതും അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ബുഖാരി മുസ്ലിം. ഓരോ തരത്തിലായി എല്ലായ്പ്പോഴും മലക്കുകൾ മനുഷ്യനോട് ബന്ധപ്പെട്ടു വരുന്നുണ്ടെന്ന് പല ഹദീസുകളിൽ നിന്നും അറിയപ്പെട്ടതും ചില ഖുർആൻ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതുമാകുന്നു. അത്രയുമല്ല, ഈ ഭൗമികമായ കാര്യങ്ങളിൽ തന്നെയും മലക്കുകൾ പലതരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം അത് ഭൗതിക ദൃഷ്ടികൾക്കോ മനുഷ്യ ശാസ്ത്രങ്ങൾക്കോ അജ്ഞാതമാണെങ്കിലും ഖുർആനും ഹദീസും മുഖേന സ്ഥാപിതമായിട്ടുള്ളതാണ്. അള്ളാഹുവിലും അദൃശ്യകാര്യങ്ങളിലും വിശ്വാസമുള്ളവർക്കൊന്നും അത് നിഷേധിക്കേണ്ടുന്ന ഗതികേടും വരികയില്ല. മുഅഖിബാത്ത് കൊണ്ട് വിവക്ഷ കേവലം ചില പ്രകൃതി ശക്തികളാണെന്നും മറ്റും വരുത്തി തീർക്കുവാൻ ചിലർ സാഹസപ്പെട്ടു കാണുന്നു. മേൽക്കണ്ട യാഥാർത്ഥ്യങ്ങളുടെ നേരെയുള്ള അവഗണനയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ആ വ്യാഖ്യാനം. യഹ്ഫദൂനഹു മിൻ അംരില്ല, അള്ളാഹുവിന്റെ കൽപ്പന നിമിത്തം അവർ അവനെ കാക്കുന്നു എന്ന് അതിന് വിശേഷിപ്പിച്ചതിൽ നിന്നു തന്നെ ആ ശക്തികൾ കേവലം ബുദ്ധിജീവികളായിരിക്കുമെന്ന് വ്യക്തമാകുന്നു താനും. മനുഷ്യന്റെ കർമ്മങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടു മലക്കുകൾ അവന്റെ വലത്തും ഇടത്തുമായി സദാ നിലവിലുണ്ടെന്ന് 50-ൽ 18-ലും 82-ൽ 10-11 എന്നീ വചനങ്ങളിൽ അള്ളാഹു അറിയിച്ചു തന്നിട്ടുള്ളതാണ്. അതുപോലെ അവന്റെ മുമ്പിലും പിമ്പിലുമായി അവനെ തിന്മകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും കാക്കുന്ന വേറൊരു വിഭാഗം മലക്കുകൾ ഊഴം വെച്ചു മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നത്രേ ഈ വചനം മുഖേന അറിയിക്കുന്നത്. യഹ്ഫദൂനഹു മിൻ അംരില്ല, അള്ളാഹുവിന്റെ കൽപ്പന നിമിത്തം അവർ അവനെ കാക്കുന്നു എന്ന വാക്യത്തെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: അവർ അവനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാക്കുന്നു, എന്നാൽ അള്ളാഹുവിന്റെ വിധി നിശ്ചയം വരുമ്പോൾ അവർ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകും. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: ഒരു അടിയാനും തന്നെ അവന്റെ ഉറക്കിലും അവന്റെ ഉണർച്ചയിലും ജിന്ന് മനുഷ്യൻ പ്രാണികൾ എന്നിവയിൽ നിന്ന് അവനെ കാക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇല്ലാത്തവനില്ല. അവയിൽപ്പെട്ട വല്ലതും അവനെ ഉദ്ദേശിച്ചു വരുമ്പോൾ അള്ളാഹു അനുവാദം നൽകിയതൊഴിച്ച് ബാക്കി എല്ലാറ്റിനോടും ആ മലക്ക് പിന്നോക്കം പോകുക എന്ന് പറയാതിരിക്കുകയില്ല. അലി റളിയല്ലാഹുവിന് പറഞ്ഞതായി ഇങ്ങനെയും റിവായത്ത് വന്നിരിക്കുന്നു: ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ അവൻ കിണറ്റിൽ വീഴുകയോ അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ അവൻ മുങ്ങിപ്പോകുകയോ കരിഞ്ഞു പോകുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും, അഥവാ അത് അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു നിൽക്കുമെന്ന് സാരം. ആപത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നും മനുഷ്യനെ കാത്തുരക്ഷിക്കുവാൻ മലക്കുകൾ ഉണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് ചിലപ്പോൾ ആപത്തുകൾക്ക് വിധേയനാകുന്നു എന്ന് ചോദിക്കുന്ന പക്ഷം അതിനുള്ള മറുപടി ഈ മഹാന്മാരുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. വേണ്ട, തുടർന്നുള്ള വാക്യങ്ങളിൽ തന്നെയും ഇതിന് മറുപടി കാണാവുന്നതാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു ഉണർത്തിയിരിക്കുന്നു: ഒന്ന്, ഒരു ജനത അവരുടെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിയിൽ മാറ്റം വരുത്തുകയില്ല. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനസമൂഹത്തിന്റെ അഭിവൃദ്ധിക്കോ ഭദ്രതക്കോ സമാധാനത്തിനോ തകരാറ് ബാധിക്കുന്നുവെങ്കിൽ അത് അവരുടെ തന്നെ ചെയ്തിയുടെ ഫലമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ആ ചെയ്തികളിൽ പങ്കുണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അവരിൽപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെയോ ചില വ്യക്തിയുടെയോ ചെയ്തികളായിരിക്കും സമൂഹത്തിന് പൊതുവെ നാശകരമായി കലാശിക്കുന്നത്. അതാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്, വത്തഖു ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവർക്ക് മാത്രമായി ബാധിക്കാത്ത കുഴപ്പത്തെ സൂക്ഷിക്കുവീൻ. 8:25 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുനു ഉദ്ധരിച്ച ഒരു നബിവചനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, അക്രമിയെ കണ്ടിട്ട് ജനങ്ങൾ അവന്റെ കൈക്ക് പിടിക്കുന്നില്ലെങ്കിൽ അള്ളാഹു തന്റെ പക്കൽ നിന്നുള്ള വല്ല ശിക്ഷയും അവർക്ക് പൊതുവായി ബാധിപ്പിക്കുമാറാകുന്നതാണ്. അബൂദാവൂദ്, തിർമദി, നസായി. ഒരേ ഒരു നേതാവിൻ്റെയോ ഭരണത്തലവിൻ്റെയോ ഒരു കൊള്ളരുതായ്മ മൂലം ഒരു സംഘടനക്കോ ഒരു രാഷ്ട്രത്തിനോ വമ്പിച്ച നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് അപൂർവമല്ലോ. 2, ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വല്ല തിന്മയും ബാധിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ അതിന് യാതൊരു തടവും ഉണ്ടായിരിക്കയില്ല. രോഗം, ക്ഷാമം, പരാജയം, ഭയം, ദേഹനഷ്ടം, ധനനഷ്ടം തുടങ്ങിയ എല്ലാത്തരം തിന്മകളും ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷേ പ്രത്യേകമായ അഥവാ അവരിൽ നിന്നുള്ള കാരണമോ യുക്തമായ ലക്ഷ്യമോ കൂടാതെ അങ്ങനെ അള്ളാഹു ഉദ്ദേശിക്കുകയില്ലെന്ന് തീർച്ച തന്നെ. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാലും ഒരു കാരണത്താലും അത് തടയുവാൻ ആർക്കും സാധ്യമല്ലെന്ന് താൽപ്പര്യം. 3, മനുഷ്യരുടെ കൈകാര്യങ്ങൾ നടത്തുന്ന യഥാർത്ഥ രക്ഷാധികാരി അള്ളാഹുവല്ലാതെ മറ്റാരുമല്ല. ദൈവങ്ങൾക്കോ ദിവ്യന്മാർക്കോ പുണ്യാത്മാക്കൾക്കോ പിശാചുക്കൾക്കോ ജിന്നുകൾക്കോ മലക്കുകൾക്കോ ഒന്നും തന്നെ അതിൽ പങ്കില്ല. മനുഷ്യർക്ക് വല്ല ഗുണമോ ദോഷമോ ചെയ്യുവാനും നന്മയോ തിന്മയോ നൽകുവാനുള്ള യഥാർത്ഥ കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 11 വചനമാണ് ഇപ്പോൾ നാം മനസ്സിലാക്കിയത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർ ആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
4: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ഖത്തുമുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾപ്പിക്കപ്പെടുന്ന ഖത്തുമുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കിത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
1: അതായത്
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതായത്
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
1: നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനുകളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ് പ്രവാചകന്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഇളം പ്രായക്കാരായ വിശുദ്ധ ഖുർആൻ കാരിയുകളുടെ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഖിയാമയാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം ഇതോടെ സമാപിക്കുന്നു. സൂറത്തു ഖിയാമ പാരായണം ചെയ്തത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വ്യത്യസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ ഖുർആനിലെ വിവിധ സൂറത്തുകൾ മുഴുവനായോ അല്ലാതെയോ കേൾക്കാനുള്ള അവസരമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനസിലെ 8 മുതൽ 20 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് അഹ്മദ് അരയി.
4: أعوذ بالله من الشيطان الرجيم

0: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ
1: പാരായണം
0: മുഹമ്മദ് അയ്യൂബ്. സൂറ കഹഫ് 45, മറിയം ത്വാഹ 89 വചനങ്ങൾ.

قض فأقامه قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ പാരായണം മുഹമ്മദ് അയ്യൂബ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
4: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio, tune to reality.
4: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും, ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആന്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ. ട്യൂൺഡ് ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന രണ്ടാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദിൻ അബ്ദുല്ല വഅലാ ആലിഹി വസ്സഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ രണ്ട് ആയത്തുകൾ ഒന്നുകൂടി ഓതാം.

0: റളു അൻഹു നിർത്തുകയാണെങ്കിൽ, വഖഫയാണെങ്കിൽ, റളിയല്ലാഹു അൻഹും വറളു അൻഹു,
1: റളിയല്ലാഹു അൻഹും വറളു
0: അൻഹു. ذلك لمن خشي ربه.
1: ذلك لمن خشي ربه.
0: അടുത്ത സൂറത്ത് സൂറത്തുൽ ഖദ്ർ.

0: അതിൽ അൻസൽനാഹു ഇഖ്ഫാ, പിന്നെ ലൈലത്തുൽ ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി, അങ്ങനെ
1: ഖൈറു മിൻ അൽഫി
0: ശഹ്ർ. തനസലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. എങ്ങനെ മലായികത്തു? മദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻകുല്ലി, രണ്ടും ഒന്ന് രണ്ടു മീം എടുത്ത് വന്നു, പിന്നെ മറ്റേത് മിൻകുല്ലി ഇഖ്ഫ ആണ്, രണ്ടും നല്ലോം മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻകുല്ലി അംർ, ബിഇദ്നി
1: റബ്ബിഹിം
0: രണ്ടും നല്ല മണിക്കണം, ഒന്നുകൂടി.

സലാമുൻ ഹിയ ഇൽഹാറ് ഹത്താമത്തുറയിൽ ഫജർ. മീമ് ശബ്ദമുള്ളത് നല്ലോണം മണിക്കണം.

0: മത്തല മത്ത് മത്തുല ഒന്നുകൂടി
1: സലാമുന ഹിയ ഹത്ത മത്തലഉൽ ഫജ്ർ
0: സലാമുന ഹിയ ഹത്ത ഹിയ ഹായും പിന്നെ മറ്റത് ഹ പിന്നെ മത്ത് ത്വയാണ് മത്തലഉൽ ഫജ്ർ
1: സലാമുന ഹിയ ഹത്ത മത്തലഉൽ ഫജ്ർ
0: അയ്യോ അപ്പോ സൂറത്തുൽ ഖദർ കഴിഞ്ഞു അതിൽ ആറായത്തേ ഉള്ളൂ സൂറത്തുൽ ഖദർ 97-ാമത്തെ സൂറത്താണ് 97-ാമത്തെ സൂറത്ത് അപ്പോൾ അത് കഴിഞ്ഞു ഇനി സൂറത്തുൽ അലഖാണ് ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ആമീൻ വാഖുർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ് സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദറിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത് ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷുക്കൂർ
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത് സാധാരണ ഖിറാഅത്തിൽ ധാരാളം അബദ്ധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ് അത് ശരിയാക്കുവാനും തജ്വീദും മഖ്റജും അനുസരിച്ച് കൃത്യമായ പാരായണം നടത്തുവാനും ഒരുപക്ഷെ ഇത്തരം ക്ലാസുകൾ നമുക്ക് ഉപകരിച്ചേക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ സൂറത്തുൽ ഖലമിലെ 15 മുതലുള്ള ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് എടുക്കുന്നത്

0: പതിനഞ്ചാമത്തെ ആയത്തിൽ ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ. ഓതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇദാ തുത്ല, ഇവിടെ താഇന് സുക്കൂനാവുമ്പോൾ തുത്ല എന്നല്ല പറയേണ്ടത്, തുത്ല. ഇദാ തുത്ല അലൈഹി, ഖൽഖല ചെയ്യാൻ പാടില്ല. അലൈഹി ആയാതുന ഖാല അസാതീറു, അലൈഹി ആയാതുന ഖാല, അവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ഖാല അസാതീറു അല്ല, ഖാല അല്ല ഖാല. അസാതീറു എന്നതിന് പകരം അസാതീറു അല്ല പറയേണ്ടത്, അസാതീറു. അധികവും നമ്മുടെ പാരായണത്തിൽ അസാതീറു എന്നാണ് ഉണ്ടാവുക, അസാതീറുൽ അവലീൻ. അപ്പോൾ അസാതീറു എന്ന് തന്നെ പറയുക. അൽ അവലീൻ, ഇവിടെ മറ്റൊരബദ്ധം, അസാതീറുൽ അവലീൻ എന്ന് കൂട്ടി ഓതുമ്പോൾ അധികം ആളുകളും അസാതീറുൽ അവലീൻ എന്ന് പറയുന്നു. അസാതീറുൽ അവലീൻ, ലവലീൻ അല്ല ഔവലീൻ, ഹംസയെ കൊണ്ടാണ് പറയേണ്ടത്. അസാതീറുൽ അവലീൻ.
1: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ.
0: പതിനാറാമത്തെ ആയത്തിൽ സനസിമുഹു അലൽ ഖുർത്തൂം, ഇവിടെ സനസിമുഹു അലൽ ഖുർത്തൂം ഓതുമ്പോൾ സനസിമുഹു ഹ എന്റെ ഉച്ചാരണം കൃത്യമല്ല, അതുപോലെ ഖുർത്തൂം എന്നതിലെ ഖ ത്വാഇന് പകരം ത. പ്രധാനമായിട്ടും രണ്ട് തെറ്റാണ് ഉണ്ടാവുക, ഒന്ന് ഖ മറ്റൊന്ന് ത്വ. ഖുർത്തൂം ഖുർത്തൂം എന്ന് തന്നെ ഉച്ചരിക്കണം. സനസിമുഹു അലൽ ഖുർത്തൂം.
1: ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, അസ്ഹാബ സ്വാദ്.
0: അതുപോലെ തന്നെ ഇദ് അഖ്സമു എന്നതിലെ ഖാഫ്, അഖ്സമു അല്ല ഇദ് അഖ്സമു.
1: ലയസ്രിമുന്നഹ സ്വാദിനെ
0: ശ്രദ്ധിക്കണം, ലയസ്രിമുന്നഹ സ്വാദ്, ലയസ്രിമുന്നഹ അല്ല.
1: മുസ്ബിഹീൻ സ്വാദിനെ ശ്രദ്ധിക്കണം, അവിടെയും മുസ്ബിഹീൻ അല്ല, മുസ്ബിഹീൻ
0: ഹും സ്വാദും.
1: മുസ്ബിഹീൻ സ്വാദ്, അതുപോലെ ഹ.
0: ഇതിങ്ങനെ പറയാൻ കാരണം നമ്മളൊക്കെ ഓതുന്നത് ഇന്ന ബലവുനാഹും കമാ ബലവുന അസ്ഹാബൽ ജന്ന, ഇത് അക്സമു ലേസിരി മുന്നഹ മുസ്ബിഹീൻ ഈ രൂപത്തിലായിരിക്കും. സാധാരണക്കാർക്ക് എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഓത്. അപ്പോൾ എത്രയോ തെറ്റുകളാണ് വരിക, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ പദങ്ങൾ തന്നെ ഒരുപക്ഷെ ധാരാളം പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഏത് സൂറത്തിൽ ഏതായത്തിൽ നമ്മൾ ഓതുന്നുവോ അവിടെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇൻ

0: പതിനെട്ടാമത്തെ ആയത്തിൽ വലാ യസ്തസ്നൂൻ, ഇവിടെ വലാ യസ്തസ്നൂൻ, യസ്തസ്നൂൻ പറയേണ്ടത് യസ്തസ്നൂൻ, ഫ എന്ന അക്ഷരത്തിന് പകരം സീൻ, അതും തെറ്റാണ്. ഫതാഫ അലൈഹ തായിഫു മിർ റബ്ബിക വഹും നായിമൂൻ, ഇവിടെ ഫതാഫ അലൈഹ തായിഫുൻ, അവിടെയും ത്വാ, രണ്ടിലെയും ത്വാ എന്ന അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ത്വാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഇനി തായിഫുൻ, അവിടെ മദ് മുത്തസിലുണ്ട്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ വരുമ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ നിർബന്ധമാണ്. ഇനി തായിഫുൻ മിൻ റബ്ബിക, തായിഫുൻ അവിടെ ഫഅമിൽ ലമ്മു തൻവീനാണ്, ശേഷം മീമ്, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. തായിഫുൻ മിൻ റബ്ബിക. ഇനി മിൻ റബ്ബിക്ക്, ഇവിടെ മിൻ റബ്ബിക്ക അല്ല, മിർ റബ്ബിക്ക് എന്നാണ് പറയേണ്ടത്. സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന, അവിടെ മണിക്കാതെ നൂനിനെ റായിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക്ക്. വഹും നായിമൂൻ, വഹും നായിമൂൻ മദ് മുത്തസ്സിലാണ്, ശ്രദ്ധിക്കുക ഒന്നുകൂടെ.
1: ഇദ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവലീൻ സനസിമുഹു.

0: സൂറത്തുൽ ഖലമിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുശുക്കൂർ.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 445-ാമത്തെ പേജ് ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുന്നത് അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 445-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തു. പാരായണം ചെയ്തത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക്.
3: അൽഹംദുലില്ലാഹ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മക്കയിൽ ഫജർ നമസ്കാരത്തിൽ സൂറ അഅ്റാഫിലെ 163 മുതൽ 178 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷേഖ് ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

إذا جاء نصر الله والفتح.

فسبح بحمد ربك واستغفر إنه كان توابا.

0: قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد.
1: മാഷാ ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ നസറും സൂറ ഇഖ്ലാസുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹന്ന.
2: ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35. പീസ് റേഡിയോ അടിത്തറകൾ കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദി ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവേ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ
3: ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം, സൂറ അന്നിസ വചനം 24-25 പാരായണം, അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അല്ലാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അല്ലാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
2: അധ്യായം 83, സൂറത്തുൽ മുത്തഫിഫീൻ. അളവിൽ കമ്മി വരുത്തുന്നവർ. വചനങ്ങൾ 36.
3: ഈ അധ്യായം മക്കയിൽ അവതരിച്ചതോ മദീനയിൽ അവതരിച്ചതോ എന്ന വിഷയത്തിൽ ഭിന്നാഭിപ്രായമുണ്ട്. മക്കി സൂറത്തുകളിൽ അവസാനത്തേതാണെന്നും മദനി സൂറത്തുകളിൽ ആദ്യത്തേതാണെന്നും മറ്റും വേറെയും അഭിപ്രായങ്ങളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം വന്നിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ അളത്തത്തിൽ ഏറ്റവും അധികം മോശം വരുത്തുന്നവരായിരുന്നു. അപ്പോൾ അല്ലാഹു സൂറത്തുൽ മുത്തഫിഫീൻ അവതരിപ്പിച്ചു. അപ്പോൾ അവർ അളത്തം നന്നാക്കി. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെന്ന ഉടനെയാണ് ഇത് അവതരിച്ചതെന്നാകുന്നു. അല്ലാഹു ഇന്നറിയാം.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
2: വൈലുൻ, മഹാനാശം. ലിൽ മുത്തഫിഫീൻ, അളവ് കുറക്കുന്നവർക്കാണ്, കബളിപ്പിച്ചെടുക്കുന്നവർക്കാണ്.
4: വൈലുൽ ലിൽ മുത്തഫിഫീൻ,
2: അളവിൽ കുറക്കുന്നവർക്ക് മഹാനാശം.
5: വചനം 2.
2: അല്ലദീന, യാതൊരു കൂട്ടർ. ഇദക്താലു, അവർ അളന്നു വാങ്ങിയാൽ. അലന്നാസ്, ജനങ്ങളോട്. യസ്തൗഫൂൻ, അവർ പൂർത്തിയാക്കിയെടുക്കും.
4: അല്ലദീന ഇദക്താലു അലന്നാസ് യസ്തൗഫൂൻ,
2: അതായത് യാതൊരു കൂട്ടർക്ക് അവർ ജനങ്ങളോട് അളന്നു വാങ്ങുന്നതായാൽ അവർ അളവ് പൂർത്തിയാക്കിയെടുക്കും.
5: വചനം 3.
2: വഇദാകാലൂഹും, അവർ അവർക്കു അളന്നുകൊടുത്താൽ. ഔവസനൂഹും, അല്ലെങ്കിൽ അവർക്കു തൂക്കിക്കൊടുത്താൽ. യുഹ്സിറൂൻ, അവർ നഷ്ടം വരുത്തും.
4: വഇദാകാലൂഹും ഔവസനൂഹും യുഹ്സിറൂൻ,
2: അവർക്ക് അങ്ങോട്ട് അളന്നു കൊടുക്കുകയോ അല്ലെങ്കിൽ തൂക്കിക്കൊടുക്കുകയോ ചെയ്യുന്നതായാൽ അവർ ജനങ്ങൾക്ക് നഷ്ടം വരുത്തുകയും ചെയ്യും.
5: വചനം 4.
2: അലായദുന്നു, വിചാരിക്കുന്നില്ലേ. ഉലായിക, അക്കൂട്ടർ. അന്നഹും മബ്ഊസൂൻ, അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നവർ.

0: അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്?
1: വചനം 5.
0: ലിയൗമിൻ അലീം, ഒരു വമ്പിച്ച ദിവസത്തേക്ക്.
2: ലിയൗമിൻ അലീം,
0: വമ്പിച്ച ഒരു ദിവസത്തിങ്കിലേക്ക്.
1: വചനം 6.
0: യൗമ യഖൂമു, എഴുന്നേറ്റു വരുന്ന ദിവസം. അന്നാസു, മനുഷ്യർ. ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ റബ്ബിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക്.
2: യൗമ യഖൂമു അന്നാസു ലിറബ്ബിൽ ആലമീൻ,
0: അതെ, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റു വരുന്ന ദിവസം.
3: ജാതിമതഭേദമന്യേ എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിധിയാണ് അളവിലും തൂക്കത്തിലും അന്യരെ കബളിപ്പിക്കുന്നത് തെറ്റാണെന്ന്. പക്ഷേ അതേസമയത്ത് ഈ അക്രമം ജനമധ്യേ സർവത്ര നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില ആളുകൾ ഇങ്ങോട്ട് വാങ്ങുന്നതിനും അങ്ങോട്ട് കൊടുക്കുന്നതിനും വെവ്വേറെ അളവ് താപ്പുകളും തൂക്കക്കട്ടികളും ഉപയോഗിക്കലും പതിവാണ്. ഈ സ്വഭാവത്തെ അള്ളാഹു എത്രമാത്രം ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നതെന്ന് നോക്കുക. ഒന്നാമതായി അവർക്ക് വമ്പിച്ച നാശമാണുള്ളതെന്ന് താക്കീത് ചെയ്തു. പിന്നീട് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് അതിനുത്തരം പറയേണ്ടി വരുമെന്നും ശക്തിയായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഇത്തരം തോന്നിയ വാസങ്ങളും അക്രമങ്ങളും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാനുഭവങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങളിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ലാത്ത ഒരു മഹാപാതകമാണിതെന്ന് പറയേണ്ടതില്ല. എന്നാൽ മറ്റേത് സമുദായത്തെക്കാളും ഈ പാപകൃത്യത്തിൽ നിന്ന് ഒഴിവായിരിക്കേണ്ടുന്ന മുസ്ലിങ്ങളുടെ ഇന്നത്തെ നില വളരെ പരിതാപകരമാകുന്നു. പലരും അതൊരു കച്ചവട സാമർഥ്യമായിട്ട് പോലും കരുതി വരുന്നു. ഇങ്ങനെയുള്ളവർ അവർ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണെങ്കിൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിലെ ഈ ഗൗരവപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി എന്തു പറയുമെന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെപ്പറ്റി ഇവിടെ മാത്രമല്ല, ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു കർശനമായി നിരോധിച്ചിട്ടുള്ളത് കാണാം. സൂറത്ത് റഹ്മാനിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകൾ, ഷുഅറയിലെ 181 മുതൽ 183 വരെയുള്ള ആയത്തുകൾ, സൂറത്ത് അൻആമിലെ 152 ആയത്ത്, സൂറത്ത് ഇസ്രായിലെ 35 ആയത്ത് മുതലായവ നോക്കുക. ഷുഅയ്ബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം തന്നെ അതായിരുന്നുവെന്ന് സൂറത്ത് ഷുഅറയിലെ വചനങ്ങളിൽ കാണാവുന്നതാണ്. അത് അനുസരിക്കാതിരുന്ന ആ ജനത അനുഭവിച്ച ശിക്ഷ പ്രസിദ്ധമാണ്. അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കുവാൻ കൽപ്പിച്ചതിനെ തുടർന്ന് സൂറത്ത് ഇസ്രായിലെ ആയത്തിൽ അത് വളരെ ഗുണകരമായതും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാക്കുന്നതുമാണ്, ദാലിക ഖൈറും വ അഹ്സനു തഅ്‌വീല എന്ന് അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഈ കൃത്യം പാലിക്കാതിരുന്നാൽ ഉണ്ടായേക്കുന്ന ഐഹികമായ കെടുതിയെപ്പറ്റി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നതും വളരെ ശ്രദ്ധേയമാകുന്നു. ഹദീസ് ഇതാണ്: 5 കാര്യങ്ങൾക്കു പകരം 5 കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അപ്പോൾ ആരോ ചോദിച്ചു, എന്താണ് 5 കാര്യത്തിന് 5 കാര്യം എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഏതൊരു ജനതയും വാഗ്ദത്തം ലംഘിക്കുന്നതായാൽ അള്ളാഹു അവരിൽ അവരുടെ ശത്രുവിന് അധികാരം നൽകാതിരിക്കയില്ല. അള്ളാഹു അവതരിപ്പിച്ചതല്ലാത്ത നിയമപ്രകാരം അവർ വിധി നടത്തുന്നതായാൽ അവരിൽ ദാരിദ്ര്യം പരക്കാതിരിക്കുകയുമില്ല. അവരിൽ നീചവൃത്തി പരസ്യമായി തീർന്നാൽ അവരിൽ മരണം പരക്കാതിരിക്കയില്ല. അവർ അളവ് കുറക്കുന്നതായാൽ അവർക്ക് ഉൽപ്പാദനം അഥവാ വിളവ് തടയപ്പെടുകയും ക്ഷാമം പിടിപെടുകയും ചെയ്യാതിരിക്കയില്ല. അവർ ജക്കാത്ത് മുടക്കുന്ന പക്ഷം അവർക്ക് മഴ തടസ്സം ചെയ്യപ്പെടാതിരിക്കയില്ല. അല്പം തുറന്ന മനസ്സോടെ ചിന്തിച്ചു നോക്കുന്ന ഏവർക്കും ഈ നബിവചനത്തിന്റെ പുലർച്ച കണ്ടറിയുവാൻ പ്രയാസമില്ല തന്നെ.
1: വചനം 7.
0: കല്ല, വേണ്ട, അങ്ങനെയല്ല. ഇന്ന കിതാബ, നിശ്ചയമായും ഗ്രന്ഥം. അൽ ഫുജ്ജാരി, തോന്നിയവാസികളുടെ. ലഫി സിജ്ജീൻ, സിജ്ജീനിൽ തന്നെ.
2: كلا إن كتاب الفجار لفي سجين.
0: വേണ്ട, നിശ്ചയമായും തോന്നിയവാസികളുടെ ഗ്രന്ഥം സിജ്ജീനിൽ തന്നെയായിരിക്കും.
1: വചനം 8.
0: വമ അദ്രാക, നിനക്ക് അറിയിച്ചതെന്താണ്? മാ സിജ്ജീൻ, സിജ്ജീൻ എന്തെന്ന്?
2: വമ അദ്രാക മാ സിജ്ജീൻ,
0: സിജ്ജീൻ എന്നാൽ എന്താണെന്ന് നിനക്കെന്തറിവാണുള്ളത്?
1: വചനം 9.
0: കിതാബുൻ, ഒരു ഗ്രന്ഥമാണ്. മർഖൂം, എഴുതപ്പെട്ട.
2: കിതാബും മർഖൂം,
0: ലിഖിതം ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമത്രേ അത്.
3: സിജിൻ എന്നതുകൊണ്ട് വിവക്ഷ എന്താണെന്ന് സൂക്ഷ്മമായി പറയുവാൻ നമുക്കറിഞ്ഞുകൂടാ. ദുർമാർഗികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിയ ഏടുകളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമാണെന്നും നരകം തന്നെയാണെന്നും മറ്റും പറയപ്പെട്ടിരിക്കുന്നു. അള്ളാഹു ആലം. അത് എന്താണെന്ന് നിനക്ക് എന്തറിവാണുള്ളത് എന്ന ചോദ്യം അതിൻ്റെ ഭയങ്കരതയും ഗൗരവവും ചൂണ്ടിക്കാട്ടുകയാണ്. 9 വചനം സിജ്ജീനിൻ്റെ ഒരു നിർവചനമായിട്ടല്ല, ആ ഗ്രന്ഥത്തിൻ്റെ ഒരു വിവരണമായിട്ടാണുള്ളത്. എല്ലാം ലിഖിതം ചെയ്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണത് എന്ന് സാരം.
1: വചനം 10.
0: വൈലുയൗമഇദിൻ, അന്നു മഹാനാശം. ലിൽ മുകദ്ദിബീൻ, വ്യാജമാക്കുന്നവർക്കാണ്.
2: വൈലുയൗമഇദിൻ ലിൽ മുകദ്ദിബീൻ,
0: വ്യാജമാക്കുന്നവർക്കു അന്നത്തെ ദിവസം മഹാനാശം.
1: വചനം 11.
0: അല്ലദീന യുകദ്ദിബൂന, അതായത് വ്യാജമാക്കുന്നവർക്ക്. ബിയൗമിദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസത്തെ.
2: അല്ലദീന യുകദ്ദിബൂന ബിയൗമിദ്ദീൻ,
0: അതായത് പ്രതിഫല നടപടിയുടെ ദിവസത്തെ വ്യാജമാക്കുന്നവർക്ക്.
1: വചനം 12.
0: ഒമാ യുകദ്ദിബു ബിഹി, അതിനെ വ്യാജമാക്കയില്ലതാനും. ഇല്ല കുല്ലു മുഅ്തദിൻ, എല്ലാ അതിരുവിട്ടവനുമല്ലാതെ. അതീം, മഹാപാപിയായ.
2: വമാ യുകദ്ദിബു ബിഹി ഇല്ലാ കുല്ലു മുഅ്തദിൻ അതീം,
0: മഹാപാപിയായ എല്ലാ അതിരുവിട്ടവനുമല്ലാതെ അതിനെ വ്യാജമാക്കുകയില്ലതാനും.
1: വചനം 13.
0: ഇദാ തുത്ല അലൈഹി, അവന് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ. ആയാതുന, നമ്മുടെ ആയത്തുകൾ. ഓല, അവൻ പറയും. അസാതീറു, പഴങ്കഥകളാണെന്ന്. അൽ ഔവലീൻ, ആദ്യത്തവരുടെ.
2: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ ഔവലീൻ,
0: അവന് നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ ഐതിഹ്യങ്ങളാണ് ഇതൊക്കെ എന്ന്.
3: ഈ എല്ലാ കാലത്തും ഈ കാലത്ത് കൂടുതലും അനുഭവത്തിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണിത്. അള്ളാഹു നിശ്ചയിച്ച നിയമാതിർത്തികളും ധാർമ്മിക നിയമങ്ങളും അതിർ ലംഘിച്ചുകൊണ്ട് പാപകരവും കുറ്റകരവുമായ ദുർവൃത്തികളിൽ മുഴുകിയവർ വേദവാക്യങ്ങളും മതലക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ അത് പഴഞ്ചനാണ്, ഐതിഹ്യമാണ്, പിന്തിരിപ്പനാണ് എന്നിത്യാദി വാക്കുകൾ പറഞ്ഞ് പരിഹസിച്ച് തൃപ്തിയടയുക. ഇതിനുള്ള കാരണം അടുത്ത വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം.
1: വചനം 14.
0: കല്ല, അങ്ങനെയല്ല, വേണ്ട. ബൽ റോന, പക്ഷേ എങ്കിലും കറപിടിച്ചിരിക്കുന്നു. അല കുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. മാ കാനു, അവരായിരുന്നത്. യക്സിബൂൻ, സമ്പാദിക്കും, പ്രവർത്തിച്ചുണ്ടാക്കും.
2: കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ,
0: അങ്ങനെയല്ല, പക്ഷേ അവർ പ്രവർത്തിച്ചു സമ്പാദിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു.
1: വചനം 15.
0: കല്ല, വേണ്ട. ഇന്നഹും, നിശ്ചയമായും അവർ. അറബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ നിന്ന്. യൗമഇദിൻ, അന്നത്തെ ദിവസം. ലമഹ്ജൂബൂൻ, മറയിടപ്പെട്ടവർ തന്നെ.
2: കല്ലാ ഇന്നഹും അറബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ,
0: വേണ്ട, നിശ്ചയമായും അന്നത്തെ ദിവസം അവർ തങ്ങളുടെ റബ്ബിൽ നിന്നും മറയിടപ്പെടുന്നവരത്രേ.
1: വചനം 16.
0: ثم انهم, പിന്നെ നിശ്ചയമായും അവർ. ലസാലു, കടക്കുന്നവർ തന്നെ, കരിയുന്നവർ തന്നെ. അൽജഹീം, ജ്വലിക്കുന്ന അഗ്നിയിൽ.
2: ثم انهم لصالو الجحيم,
0: പിന്നെ നിശ്ചയമായും അവർ ജ്വലിക്കുന്ന അഗ്നിയിൽ കടന്നു കരിയുന്നവർ തന്നെ.
1: വചനം പതിനേഴ്.
0: തുമ്മയുഖാലു, പിന്നെ പറയപ്പെടും, ഹാദല്ലദി, ഇതത്രേ, കുന്തും ബിഹി, അതിനെ നിങ്ങളായിരുന്നു, തുകദ്ദിബൂൻ, വ്യാജമാക്കും.
2: ثُمَّ كُنْتُمْ بِهِ تُكَذِّبُونَ
0: പിന്നെ അവരോട് പറയപ്പെടും, ഇതത്രേ നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്നത്.
3: അബൂ ഹുറൈറ റളിയല്ലാഹുൻഹുൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഒരു അടിയാൻ ഒരു പാപം ചെയ്താൽ അത് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായിത്തീരും. അതിൽ നിന്ന് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അത് അവന്റെ ഹൃദയം തുടച്ചു നന്നാക്കുകയും ചെയ്യും. പാപം വർദ്ധിച്ചാൽ അതും വർദ്ധിക്കും, അഥവാ കറുപ്പും വർദ്ധിക്കും. അതാണ് അള്ളാഹു ഇങ്ങനെ പ്രസ്താവിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 വചനം ഓതുകയുണ്ടായി. പാപങ്ങൾ വർദ്ധിക്കും തോറും ഹൃദയം കറപിടിക്കുകയും അങ്ങനെ അതിലേക്ക് നല്ലതൊന്നും പ്രവേശിക്കാതാവുകയും ചെയ്യുന്നു. പശ്ചാത്താപമാണ് ഈ കറ നീക്കുവാനുള്ള ഏക ഔഷധം എന്നത്രേ ഹദീസിന്റെ സാരം. അന്ന് ദുർജനങ്ങൾ തങ്ങളുടെ റബ്ബിൽ നിന്ന് മറയിടപ്പെട്ടവരായിരിക്കുമെന്ന് 15 വചനത്തിൽ പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ നിന്ന് സജ്ജനങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കുവാൻ കഴിയുമെന്ന് വ്യക്തമാകുന്നു. ദുർജനങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ വെറുപ്പും കോപവുമാണ് ആ മഹാഭാഗ്യം അവർക്ക് സിദ്ധിക്കാതിരിക്കുവാൻ കാരണം. സജ്ജനങ്ങൾ അള്ളാഹുവിനെ ദർശിക്കുന്നതിനെപ്പറ്റി സൂറത്ത് ഖിയാമയിലെ 22-23 വചനങ്ങളിൽ വായിച്ചത് ഓർക്കുക. അടുത്ത വചനങ്ങളിൽ സജ്ജനങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
4: നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.

0: പീസ് റേഡിയോയിൽ അടുത്തതായി നിഷാദ് സലഫി അവതരിപ്പിക്കുന്ന ഹൃദയവസന്തം.
1: ബിസ്മില്ലാ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم.

0: اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറ യാസീനാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വർഗ നരകങ്ങളെക്കുറിച്ച്, സ്വർഗനരകങ്ങളിലെ ആളുകളെ സംബന്ധിച്ച് ഒക്കെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഒരു 10 ആയത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്തത്. പരലോക വിചാരണയെക്കുറിച്ചും അവിടെ അള്ളാഹു അവിശ്വാസികളോട് പറയുന്ന ചില വാചകങ്ങളുമൊക്കെയാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത 65 ആയത്തിലുള്ളത്. ഖുർആൻ കയ്യിലെടുത്തവർ തങ്ങളുടെ കയ്യിലെ ഫോൺ ഉപയോഗപ്പെടുത്തി ശ്രദ്ധിക്കുന്നവർ, 1 അതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക, 1 പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥങ്ങളിലേക്കും ആശയങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാവുന്നതാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. പറയണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന 2 മദ്ദുകളാണ് ഇതിൽ കാര്യമായി എടുത്തു പറയേണ്ടത്. അല അഫ്വാഹിഹിം എന്ന് പറയുന്നിടത്ത് അല കഴിഞ്ഞ് മദ്ദുണ്ട്. വതുകല്ലിമുന ഐദീഹിം എന്ന് പറയുന്നിടത്തും മദ്ദുണ്ട്. അല എന്നതിലെ മദ്ദ് അസ്ലി, സാധാരണ നമ്മൾ ദീർഘത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അലിഫിന് ശേഷം അഫ്വാഹിഹിം എന്നതിലെ അ ഹംസ് വന്നു, അതുകൊണ്ടാണ് അവിടെ മദ് വന്നത്. അതേ രൂപം തന്നെയാണ് 2 തുകല്ലിമുന എന്നതിലെ നാക്ക് ശേഷം വരുന്ന ദീർഘത്തിൻ്റെ മദ് അസ്ലിയുടെ അലിഫിനു ശേഷം ഐദീഹിം എന്നതിലെ ഹംസ വന്നു. ഇവിടെ 2 ആ 2 ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അല എന്നതൊരു വാക്കാണ്, അഫ്വാഹിഹിം എന്നത് മറ്റൊരു വാക്കാണ്, തുകല്ലിമുന എന്നതൊരു വാക്കാണ്, ഐദീഹിം എന്നത് മറ്റൊരു വാക്കാണ്. അഥവാ നീട്ടേണ്ടുന്ന അലിഫ് ആദ്യത്തെ വാക്കിലും മദ്ദു വരാൻ കാരണമായിട്ടുള്ള ഹംസ 2 വാക്കിലുമാണ് 2 വരുന്നത്. ഇത്തരം മദ്ദുകളെ മദ്ദു മുംഫസിൽ എന്നാണ് പറയുക. അതിൻ്റെ സാങ്കേതിക പേരുകൾക്കപ്പുറം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീട്ടി ഓതുക, വേണമെങ്കിൽ നമുക്ക് സാധാരണ പാരായണം ചെയ്യുന്നത് പോലെ മദ് അസ്ലിയായി നീട്ടാതെയും പാരായണം ചെയ്യാം. മദ് മുംഫസിലിനെ മദ്ദുൽ ജായിസ് എന്നും പറയാറുണ്ട്. നീട്ടി ഓതുകയോ നീട്ടാതെ ഓതുകയോ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 മദ്ദിൻ്റെ അടിസ്ഥാനത്തിൽ 4-5 ഹറക്കത്തിൻ്റെ ദൈർഘ്യം നീട്ടി പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അതേ രൂപം തന്നെയാണ് 2 സ്വീകരിക്കേണ്ടത്. 2 വ്യത്യസ്ത ഖിറാഅത്തുകളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് അവിടെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടത്. കൂടുതൽ അത്തരം സാങ്കേതിക വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അർത്ഥം ഒന്ന് നോക്കാം. നമുക്കറിയാവുന്ന സാധാരണ ഉപയോഗ ഉപയോഗിക്കാറുള്ള വാക്കുകൾ തന്നെയാണ് ഈ ആയത്തിൽ കൂടുതലായിട്ടുമുള്ളത്. അൽ യൗം എന്ന വാക്ക് അറിയാം, യൗമുൻ എന്ന് പറഞ്ഞാൽ ദിവസം എന്നാണ്. അൽ യൗം ഇന്ന്, ഈ ദിവസം. കഴിഞ്ഞ 64-ാമത്തെ ആയത്തിൽ ഇസ്ലൗഹൽ യൗമ എന്ന് പറഞ്ഞിടത്ത വാക്ക് സംസാരിച്ചത് ചർച്ച ചെയ്തത് ഓർക്കുന്നുണ്ടാകും. നഹ്തിമു, നാം സീലു വെക്കുന്നു, നാം സീലു വെക്കുന്നു. അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക്, അവരുടെ വായകൾക്ക് നാം സീലു വെക്കുന്നു. വതുകല്ലിമുന, കല്ലമ യുകല്ലിമു, സംസാരിക്കുക. വതുകല്ലിമുന, നമ്മോട് സംസാരിക്കും. വതുകല്ലിമുന, നമ്മോട് സംസാരിക്കും. അള്ളാഹു പറയാണ് എന്നോട് സംസാരിക്കും. ഐദീഹിം, ഐദിൻ എന്ന് പറഞ്ഞാൽ യദുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വതഷ്ഹദു, സാക്ഷ്യം വഹിക്കും, സാക്ഷികളാകും. അർജുലുഹും, രിജുലുൻ എന്നതിൻ്റെ ബഹുവചനമാണ് അർജുൽ, കാലുകൾ. അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. എന്തിനാണ് സാക്ഷിയാകുന്നത്? എന്തിനെക്കുറിച്ചാണ് കൈകൾ സംസാരിക്കുന്നത്? ഏതു കാര്യത്തിനാണ് കാലുകൾ സാക്ഷികളാകുന്നത്? ബിമാ കാനു, അവർ ആയിരുന്നതിന്. യക്സിബൂൻ, സമ്പാദിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണോ ഐഹിക ജീവിതത്തിൽ അവർ സമ്പാദിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അവരുടെ ദുന്യാവിൽ അവർ നിർവഹിച്ചിരുന്നത്, അതിനെക്കുറിച്ച് അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും. ഇപ്പോൾ നാം അവരുടെ വായികൾക്ക് സീൽ വെക്കുകയാണ്, മുദ്ര വെക്കുകയാണ്, അത് അടച്ചു പൂട്ടുകയാണ്. ഇനി കൈകളാണ് സംസാരിക്കുക, ഇനി കാലുകളാണ് സാക്ഷി നിൽക്കുക. ഇതാണ് ഈ ആയത്തിൻ്റെ ആശയം. ആരോടാണ് ഈ വാചകങ്ങൾ അള്ളാഹു പറയുന്നത്? അത് അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തിലുണ്ട്. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും തക്ഫുറൂൻ, നരകത്തെ മറന്നു ജീവിച്ചവർ. ഹാദിഹി ജഹന്നമുല്ലതീ കുൻതും തുഅദൂൻ, പരലോകത്തെ മറന്നു ജീവിച്ചവർ, ഇതാ നിങ്ങൾക്കു കരാർ ചെയ്യപ്പെട്ട നരകം. നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി നിങ്ങളതിൽ കത്തിയെരിയുക. അള്ളാഹു പറയാണ്, ഇന്ന് നിങ്ങളുടെ വായികൾക്ക് നാം സീലു വെക്കും, എന്നിട്ട് നിങ്ങളുടെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യും. പരലോകത്ത് നീതിമാനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കുറ്റവാളിക്ക് അയാളുടെ കുറ്റകൃത്യം ബോധ്യപ്പെടുത്തി അതിന് സാക്ഷികളെ കൊണ്ടുവന്ന് ആ നിലക്കുള്ള ഒരു വിചാരണയായിരിക്കും നിർവഹിക്കുക എന്ന് ഈ ആയത്തുകളും സമാനമായ മറ്റു പല ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അള്ളാഹുവോട് ആവശ്യപ്പെടും, സാക്ഷികൾ വേണം, മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളെ അവൻ നിഷേധിക്കും. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന സാക്ഷികളെ കൊണ്ടുവരും എന്നാണ് ഈ ആയത്തുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു. ഏതുവരെ പ്രവാചകൻ്റെ അണപ്പല്ല് കാണുമാറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിക്കുകയാണ്. സ്വഹാബത്ത് ചോദിച്ചു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. കുന്നാ ഇൻദ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫള്ളഹിക ഹത്ത ബദത് നവാജിദുഹു സുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അതദ്റൂന മിമ്മ അളഹക. ചിരിച്ചിട്ട് നബി സ്വഹാബിമാരോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഖുൽന, അനസ് റളിയല്ലാഹു അൻഹു പറയണ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവൻ്റെ പ്രവാചകനും അറിയാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മിം മുജാദലത്തിൽ അബ്ദി റബ്ബഹു, ഒരു അടിമ തൻ്റെ റബ്ബിനോട് നടത്തുന്ന തർക്കത്തെക്കുറിച്ച് ആലോചിച്ചാണ് ഞാൻ ചിരിച്ചത്. യൗമൽ ഖിയാമ, എന്ന് പരലോകത്ത് ഖിയാമത്തു നാളിൽ. യഖൂലു, അയാൾ അല്ലാഹുവോട് പറയും. എന്താണ് പറയുന്നത്? പടച്ചവനെ, എനിക്ക് എൻ്റെ അക്രമത്തിന് നീ പ്രതിഫലം നൽകും അല്ലേ? ഫയഖൂലു ബല, അതെ. അപ്പം അദ്ദേഹം പറയാണ്, ഫയഖൂലു ലാ ഉജീസു അലയ്യ ഇല്ലാ ഷാഹിദം മിൻ നഫ്സി, എന്നാൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള സാക്ഷികളെയല്ലാതെ ഞാനിന്ന് അനുവദിക്കുകയില്ല, അംഗീകരിച്ചു തരികയില്ല. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് എനിക്ക് നീ പ്രതിഫലം നൽകുമെങ്കിൽ, എൻ്റെ അക്രമങ്ങൾക്ക് എനിക്ക് നീ പ്രതിഫലം നൽകുമെങ്കിൽ, അതിന് ഞാൻ ചെയ്ത കുറ്റം തെളിയിക്കാനുള്ള സാക്ഷി എൻ്റെ ഭാഗത്തു നിന്നാകണം. ഫയഖൂൽ, അള്ളാഹു പറയും, കഫ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ വബിൽ കിറാമിൽ കാതിബീന ശുഹൂദ, നിനക്ക് നീ തന്നെ വിചാരണക്കാരനായി മതി, എൻ്റെ മാന്യന്മാരായ എഴുത്തുകാർ സാക്ഷികളായിട്ടും മതി. ഫയുഖ്തമു അലാ ഫീഹി, എന്നിട്ട് അയാളുടെ വായിക്കല്ലാഹു സീലുവെക്കും, അയാളുടെ വായക്കല്ലാഹു സീലുവെക്കും. വയുഖാലുലി അർക്കാനിഹി, അയാളുടെ അവയവങ്ങളോട് പറയപ്പെടും. ഇൻ തഖീബി അമലിഹി, അയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കർമ്മങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അപ്പോൾ അയാളുടെ അവയവങ്ങൾ സംസാരിക്കും. അള്ളാഹുവിൻ്റെ മുന്നിൽ തൻ്റെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി, ആ കുതന്ത്രം പാഴായിപ്പോവുകയും അള്ളാഹു അവൻ്റെ അവയവങ്ങൾ കൊണ്ട് തന്നെ അവൻക്കെതിരെ സാക്ഷി പറയിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഹദീസിലൂടെ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിലുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, അയാളുടെ കർമ്മരേഖ ഒരാൾക്ക് കൊടുക്കും, ആ കർമ്മരേഖ അയാൾ വായിക്കും, വായിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ അള്ളാഹുവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന വാദമെന്താണ്? അള്ളാഹുവേ, നീ നീതിമാനാണ്, എന്നാൽ കതബ ഹാദൽ മലക്കു അലയ്യ മാലം അഅമൽ, ഈ മലക്കുകൾ ഞാൻ പ്രവർത്തിക്കാത്തതാണ് എൻ്റെ മേൽ എഴുതി വച്ചിട്ടുള്ളത്. ഫയഖൂലു ലഹുൽ മലക്ക്, മലക്ക് അയാളോട് ചോദിക്കും, അമാ അമിൽത കദാ ഫി യൗമി കദാ ഫി മകാനി കദാ, നീ ഇങ്ങനെ ചെയ്തിട്ടില്ലേ, നീ ഇന്ന ദിവസമാണത് ചെയ്തത്, നീ ഇന്ന സ്ഥലത്ത് വെച്ചാണത് ചെയ്തത്. ഫയഖൂലു ലാ, അയാൾ കളവ് പറയും, ഇല്ല, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഫഇദ ഫഅല ദാലിക ഖുതിമ അലാ ഫീഹി, അയാളത് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അയാളുടെ വായിന് സീൽ വെക്കും, അയാളുടെ വായ അടച്ചു പൂട്ടും, എന്നിട്ട് അയാളുടെ അവയവങ്ങളോട് പറയും, നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ സംസാരിച്ചു തുടങ്ങും എന്താണ് സംഭവിച്ചത് എന്ന്. കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ തിന്മകളെയും കുഫ്രിനെയും കുറ്റകൃത്യങ്ങളെയും മറച്ചുവെച്ച് നിഷേധിച്ച് മലക്കുകളെ കള്ളന്മാരാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭാഗത്തുനിന്നു തന്നെ സാക്ഷികളെ കൊണ്ടുവന്ന് അവരുടെ വിചാരണ പൂർത്തിയാക്കുമെന്നാണ് ഈ ആയത്തുകളും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു പല വിധത്തിലുള്ള സാക്ഷികളെ കൊണ്ടുവരും. ധാരാളം ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. മലക്കുകൾ സാക്ഷികളായി പരലോകത്ത് ഓരോ മനുഷ്യൻ്റെയും കൂടെയുണ്ടാകും. ഓരോ ആളുകളെയും കൊണ്ടുവരുമ്പോൾ അവൻ്റെ കൂടെ ഒരു സാക്ഷിയുണ്ടാകും എന്ന് സൂറ ഖാഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ മണ്ണ്, മനുഷ്യൻ ജീവിക്കുന്ന ഭൂമി, അത് സാക്ഷിയായിരിക്കും പരലോകത്ത് എന്ന് വിശദീകരിക്കുന്ന ആയത്ത് സൂറത്ത് സൽസലയിൽ നമുക്ക് കാണാം. യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറയുന്ന ദിവസം. അപ്പോൾ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അതദ്റൂന മാ അഖ്ബാറുഹ, എന്താണ് ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്നറിയാമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കും, ഓരോ മനുഷ്യനും ഇന്ന ഇന്ന സ്ഥലത്തു വെച്ച് ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ വെച്ച് വിചാരണാ സമയത്ത് അടിമക്കെതിരെ ഭൂമി സംസാരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഈ ആയത്തുകളിൽ പഠിപ്പിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ആയത്ത് ഓതി സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത് അതിൻ്റെ വിശദീകരണങ്ങളിലൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പല നിലക്കുമുള്ള സാക്ഷികളെയാണ് കൊണ്ടുവരിക. സൂറത്തു ഫുസ്സിലത്തിൽ നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത്, ഹത്താ ഇദാ മജാഊഹ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സ്വാറുഹും വജുലൂദുഹും, അവരെ അവിടെ വന്നാൽ, ഹത്താ ഇദാ മജാഊഹ, അവരവിടെ എത്തിയാൽ എന്താണ് സംഭവിക്കുക? ഷഹിദ അലൈഹിം, അവർക്കെതിരെ സാക്ഷി പറയും, സംഉഹും, അവരുടെ കേൾവി, വഅബ്സ്വാറുഹും, അവരുടെ കാഴ്ചകൾ, വജുലൂദുഹും, അവരുടെ തൊലികൾ, കണ്ണും കാതും തൊലിയും എല്ലാം എല്ലാം തൻ്റെ യജമാനെതിരെ അല്ലെങ്കിൽ തൻ്റെ ഉടമയ്ക്കെതിരെ ആ തൊലിയുടെ ഉടമയ്ക്കെതിരെ, കാതിൻ്റെ ഉടമയ്ക്കെതിരെ, കണ്ണിൻ്റെ ഉടമയ്ക്കെതിരെ അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷി പറയുന്നതായി സൂറ ഫുസ്സിലത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വഖാലു ലിജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈന, തങ്ങളുടെ തൊലികളോട്, ചർമ്മങ്ങളോട് അവർ ചോദിക്കും, ലിമ ഷഹിദ്തും അലൈന, എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത് എന്ന്. അപ്പോൾ ഒരു കൈ മാത്രമല്ല, ഒരു കാലു മാത്രമല്ല തൻ്റെ ഒരു അടിമയ്ക്കെതിരെ സാക്ഷികളായി അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് കൊണ്ടുവരുന്നത്, മറിച്ച് കണ്ണ് സാക്ഷിയായി വരും, ചെവി സാക്ഷിയായി വരും, തൊലി സാക്ഷിയായി വരും എന്നു മാത്രമല്ല, മറ്റൊരു ഹദീസിൽ, സുദീർഘമായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല അടിമയെ കൊണ്ടുവന്ന് ആ അടിമയോട് ചോദിക്കും, അല മുസവ്വിജിക്, നിനക്ക് ഞാൻ വിവാഹ ഇണയെ തന്നില്ലേ, അല മുസഹിർ ലക് അൽ ഖൈല വൽ ഇബിൽ, നിനക്ക് ഒട്ടകത്തെയും കുതിരയെയും നാം കീഴ്പ്പെടുത്തി തന്നില്ലേ, ഈ ലോകത്ത് ചെയ്തു വന്ന കുറേ അനുഗ്രഹങ്ങൾ അടിമയോട് അള്ളാഹു ഇങ്ങനെ എടുത്തു പറയും. ബലായ ഖാല ബലായ റബ്ബ്, അയാൾ പറയും, എല്ലാം ശരിയാണ് അള്ളാഹുവെ, അതെ അത് അതൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. ഫലനന്ത അന്ന കമുലാക്കയ്യ, എന്നാൽ എന്നെ ഇന്നേ ദിവസം കണ്ടുമുട്ടുമെന്ന് നീ കരുതിയിരുന്നോ, പരലോകത്തെ ഓർത്തുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നോ നിനക്കുണ്ടായിരുന്നത്? കാല, ആ അടിമ പറയും, ലാ, അല്ല, പരലോകം മറന്നു ഞാൻ ജീവിച്ചു, കുറ്റവാളിയായി തിന്മയുടെ ആളായി ഞാൻ ജീവിച്ചു. കാല, അപ്പോൾ അള്ളാഹു പറയുന്ന മറുപടി എന്താണ്? ഫല്യോമ അൻസാക കമാനസീതനി, എന്നെ മറന്നതുപോലെ നിന്നെയും ഞാനിപ്പോൾ മറക്കുന്നു. എന്നിട്ടയാളെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കും. രണ്ടാമത്തെ ആൾ വരും, അയാളോടും അള്ളാഹു അതേ ചോദ്യങ്ങൾ ആവർത്തിക്കും. അലം മുക്രിമുക്, അലം മുസവ്വിദ്ക്, അലം ഉസവ്വിജ്ക്, അലം മുസഹിർ ലക്കൽ ഖൈല വൽ ഇബിൽ, നിനക്ക് ഇണയെ തന്നില്ലേ, നിനക്ക് കുതിരയെയും ഒട്ടകത്തെയും കീഴ്പ്പെടുത്തി തന്നില്ലേ, നിന്നെ നേതാവാക്കിയില്ലേ, നിന്നെ ആദരിച്ചില്ലേ, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ. അയാളും പറയുന്ന മറുപടി, അതേ റബ്ബേ, എല്ലാം അങ്ങനെയാണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി. അള്ളാഹു ചോദിക്കുന്നത്, ലനന്ത അന്നക മുലാഖിയ ഫയഖൂലി ലാ യാ റബ്ബ്, എന്നെ കണ്ടുമുട്ടുമെന്ന് നീ കരുതിയിരുന്നോ? ഇല്ല റബ്ബേ. ഫല്യൗമ അൻസാക കമാ നസീതനി, എന്നാൽ നീ എന്നെ മറന്ന് ദുനിയാവിൽ ജീവിച്ചതുപോലെ ഇന്ന് ഞാൻ നിന്നെ മറക്കുന്നു. അയാളെയും നരകത്തിലേക്ക് വലിച്ചെറിയും. മൂന്നാമത്തെ ആൾ വരും, മൂന്നാമത്തെ ആളോട് ഇതേ ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം എന്താണ് ചെയ്യുക? അദ്ദേഹം പറയുന്ന, മൂന്നാമത്തെ ആൾ പറയുന്ന മറുപടി ഹദീസിൽ കാണാം. അന അബുദുക ആമൻതു ബിക വബി നബിയിക വബി കിതാബിക വസല്ലൈതു വസുംതു വതസദ്ദഖ്തു വയുസ്നി ബിഖൈരി മസ്തതാ. അദ്ദേഹം പറയും, അള്ളാഹുവെ, നിന്നിൽ ഞാൻ വിശ്വസിച്ചു, നിന്റെ അടിമയാണ് ഞാൻ, നിന്റെ പ്രവാചകനിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, വബി കിതാബിക, നിന്റെ ഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, വസല്ലൈതു വസുംതു വതസദ്ദഖ്തു, ഞാൻ നമസ്കരിച്ചു, നോമ്പെടുത്തു, ദാനധർമ്മങ്ങൾ നിർവഹിച്ചു, കഴിയുന്നത്ര നന്മകളെ. അയാളിങ്ങനെ എടുത്തു പറയും. അപ്പോൾ ഫയുഖാലു ലഹു, ആ അടിമയോട് അള്ളാഹു ചോദിക്കും, അലം നബ്അസ് അലൈക ഷാഹിദന, ഞാൻ നിനക്കെതിരെ എന്റെ സാക്ഷിയെ കൊണ്ടുവരട്ടെ. ഫയതഫക്കറു ഫീ നഫ്സിഹി മനില്ലദി യഷ്ഹദു അലയ്യ, അയാളിങ്ങനെ ആലോചിക്കും, ആരെയായിരിക്കും എനിക്കെതിരെ അള്ളാഹു സാക്ഷിയെ കൊണ്ടുവരിക. ഫയുഖ്തമു അലാ ഫീഹി, അള്ളാഹു അയാളുടെ വായിന് സീല് വെക്കും. വയുഖാലു ലിഫഖിദിഹി, എന്നിട്ട് അയാളുടെ കാലിൻ്റെ തുടയോട് അള്ളാഹു പറയും, ഇൻതഖി, നീ സംസാരിക്ക്. ഖാല ഫതൻതഖു ഫഖിദുഹു വലഹ്മുഹു വഇലാമുഹു, അയാളുടെ തുട അവൻക്കെതിരെ സാക്ഷി പറയും, അവിടെ സംസാരിക്കും. വലഹ്മുഹു, അവൻ്റെ മാംസം അവനെതിരെ സംസാരിക്കും. വഇലാമുഹു, അവൻ്റെ എല്ലുകൾ അവനെതിരെ സംസാരിക്കും. സുഹൃത്തുക്കളെ, ഈ ആയത്തിൽ, സൂറത്തു യാസീനിലെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ആയത്തിൽ, കൈകൾ സംസാരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. കാലുകൾ സാക്ഷി നിൽക്കുമെന്നാണ്. എന്നാൽ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ, വ്യത്യസ്തമായ ഹദീസുകളിലൂടെ കടന്നു പോകുമ്പോൾ, കൈയും കാലും മാത്രമല്ല, മനുഷ്യൻ്റെ കണ്ണും കാതും തൊലിയും കാലിൻ്റെ തുടയും മനുഷ്യൻ്റെ മാംസവും അവൻ്റെ എല്ലുകളും, ഇത് എന്തിനു പുറമെയാണ്? മലക്ക് എതിരായി സാക്ഷിയുണ്ടാകും, പിശാചെതിരായി സാക്ഷിയുണ്ടാകും, പ്രവാചകന്മാരെ അള്ളാഹു സാക്ഷികളായി കൊണ്ടുവരുമെന്ന് സൂറത്തു നിസായിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരയിപ്പിച്ചായത്ത് നമുക്കറിയാം. സൂറ മാഇദയിലൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പരലോകത്ത് ചോദിക്കുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട്. അൻതഖുൽ തലിന്നാസി, നീയാണോ ജനങ്ങളോട് പറഞ്ഞത് എന്നെയും എൻ്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമേ ആരാധ്യന്മാരായി സ്വീകരിക്കണമെന്ന് ഈസാ നബി അള്ളാഹു ചോദ്യം ചെയ്യും. പ്രവാചകന്മാരെ സാക്ഷികളായി കൊണ്ടുവരും. മക്കൾ മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയും, മാതാപിതാക്കൾ മക്കൾക്കെതിരെ സാക്ഷി പറയും, അയൽവാസികൾ അയൽവാസികൾക്കെതിരെ സാക്ഷി പറയും. ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വളരെ കുറ്റമറ്റ ഒരു വിചാരണയെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തിലൂടെ പ്രവാചകൻ്റെ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു അവയവങ്ങളിൽ നിന്ന് മനുഷ്യ ശരീരത്തിൽ നിന്ന് സാക്ഷികളെ കൊണ്ടുവരുമ്പോൾ ആദ്യം അള്ളാഹുവോട് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ഇടതുകാലിലെ തുടയായിരിക്കും എന്ന് പറയുന്ന ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ടുള്ള നന്മ നിറഞ്ഞ ഒരു ജീവിതം മാത്രമാണ് പരലോക ജീവിതത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന തിരിച്ചറിവാണ്. എൻ്റെ കയ്യിനെ മറച്ചു വെച്ചുകൊണ്ട് എന്തു തിന്മയാണ് ചെയ്യാൻ സാധിക്കുക, എൻ്റെ കാലിനെ മറച്ചു വെച്ചുകൊണ്ട് ഏതു തിന്മയാണ് ചെയ്യാൻ സാധിക്കുക, കണ്ണു ചെയ്ത തിന്മ കണ്ണേറ്റു പറയുന്ന നാളിൽ എങ്ങനെയാണ് ആ തിന്മയെ മറച്ചു വെക്കാൻ നമുക്ക് കഴിയുക, കാതു ചെയ്ത തിന്മ കാത് ഏറ്റുപറയുന്ന വിചാരണയുടെ നാളിൽ ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക. എല്ലും മാംസവും മനുഷ്യൻ്റെ എല്ലും മാംസവും അള്ളാഹുവോട് വിചാരണയുടെ നാളിൽ നമുക്കെതിരെ സാക്ഷി പറയുന്ന ഒരു രംഗത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ആലോചിക്കുകയും ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ആയത്ത് ഒരു തവണ കൂടി ശ്രദ്ധിക്കുക. അല്യവും, ഇന്ന്, ഇന്നേ ദിവസം. നഖ്തിമു അലാ ഫുവാഹിഹിം, അവരുടെ വായികൾക്ക് നാം സീൽ വെക്കുന്നു. വ തുകല്ലിമുന ഐദീഹിം, അഥവാ വായ അടച്ചു വെക്കുന്നു, സംസാരിക്കാൻ പിന്നെ കഴിയുകയില്ല. വ തുകല്ലിമുന, നമ്മോട് സംസാരിക്കുന്നത് ഐദീഹിം, അവരുടെ കൈകളാണ്. വ തഷ്ഹദു, സാക്ഷി നിൽക്കുന്നത് അർജുലുഹും, അവരുടെ കാലുകളാണ്. ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചിരുന്നതിനെക്കുറിച്ച്, അവർ പ്രവർത്തിച്ചിരുന്നതിനെ സംബന്ധിച്ച്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു തവണ കൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم اليوم نختم على أفواههم وتكلمنا أيديهم وتكلمنا أيديهم وتشهد أرجلهم بما كانوا وتشهد أرجلهم بما كانوا يكسبون الله പരലോക വിജയം നേടുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين السلام عليكم
1: سورة ياسين അടിസ്ഥാനമാക്കി ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നിഷാദ് സലഫി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശ്വപ്രശസ്ത ഖുർആൻ ഖാരിഈകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. പാരായണം മിഷ്അരി റാഷിദ് അൽ അഫാസി.

0: പരിശുദ്ധ ഖുർആനിലെ അധ്യായം അൽ ഖലം മുതൽ അന്നബ വരെയാണ് നാം ഇതുവരെ ശ്രവിച്ചത്. പാരായണം ചെയ്തത് മിഷ്അരി റാഷിദ് അൽ അഫാസി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ ലോകത്തെ അറിയപ്പെടുന്ന ഖാരിഇകളുടെ മധുരതരമായ ഖുർആൻ പാരായണം പരിചയപ്പെടുത്തുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾക്കുവാനുള്ള അവസരം ഇന്ന് നമ്മൾ കേൾക്കുന്നത് 12-ാമത്തെ ജുസു ആണ്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.

0: ഖത്തമുൽ ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ഒരു ജുസു പൂർണ്ണമായും ഒരു ദിവസം കേൾപ്പിക്കപ്പെടുന്ന ഖത്തമുൽ ഖുർആൻ പരിപാടിയിൽ ഇന്ന് 12-ാമത്തെ ജുസു ആണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സലാഹ് അൽ ഹാഷിം.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 447-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 447-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വ്യത്യസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ ഖുർആനിലെ വിവിധ സൂറത്തുകൾ മുഴുവനായോ അല്ലാതെയോ കേൾക്കാനുള്ള അവസരമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനസിലെ 8 മുതൽ 20 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് അഹ്മദ് അരയി.
5: أعوذ بالله من الشيطان الرجيم

പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാനും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ പകർത്താനും കൂടുതൽ പഠനവിധേയമാക്കാനും സഹായിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തുൽ അഹ്സാബ് ഭാഗം 4 നിന്ന് ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ജാഫർ സലഫി.

ബറക്കല്ലാഹു ഫീക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ നിന്ന് ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ജാഫർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്? പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
4: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോക പ്രശസ്ത ഖുർആൻ കാരികളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ പ്രശസ്ത ഖാരി മിഷാരി റാഷിദുൽ അഫാസിയുടെ സൂറത്തുന്നാസിയാത്ത് മുതൽ സൂറത്തുന്നാസ് വരെ

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തൻസീൽ. തൻസീലിൽ പ്രശസ്ത ഖാരി മിഷാരി റാഷിദ് അൽ അഫാസി നിർവഹിച്ച സൂറത്തുൻ നാസിയാത് മുതൽ.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. അത്തഹ്സീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറ അൽ ഖലം 26 മുതൽ 31 കൂടിയ വചനങ്ങളിൽ പാരായണം ചെയ്യുമ്പോൾ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ സാധാരണ ഖിറാഅത്തിൽ വരുന്ന തെറ്റുകൾ, അബദ്ധങ്ങൾ മഖ്റജ് കൊണ്ടും തജ്വീദിൻ്റെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടും അക്ഷരങ്ങൾക്ക് നൽകേണ്ട സ്വിഫത്തുകൾ അറിയാതെ ആയിക്കൊണ്ടുമൊക്കെ വരുന്ന തെറ്റുകൾ ധാരാളമാണ്. സാധാരണ ഖിറാഅത്തിൽ സാധാരണ ഓതിപ്പോകുമ്പോൾ ഇത്തരം തെറ്റുകൾ ധാരാളമായിട്ട് നമുക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റും. ഇത്തരം വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഖലമിലെ 25 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കി വന്നത്. സൂറത്തുൽ ഖലമിലെ ബാക്കി ഭാഗം 26 മുതൽ ശ്രദ്ധിക്കുക.

فلما رأوها قالوا إنا لضالون. ഈ ആയത്തിൽ 26-ാമത്തെ ആയത്തിൽ ഫലമ്മ റഔഹ, ഇവിടെ ഓതിപ്പോകുമ്പോൾ റഔഹ ഹ എന്ന ശബ്ദം പലപ്പോഴും വരില്ല. എങ്ങനെ? ഫലമ്മ റഔഹ ഖാലു, ഫലമ്മ റഔഹ ഖാലു, ഇങ്ങനെ പറയുമ്പോൾ ഹ എന്ന ശബ്ദം കേൾക്കുകയില്ല. അഥവാ ഹ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് തൊണ്ടയുടെ ഏറ്റവും അടിഭാഗമാണ്, അത് കൃത്യമല്ലാതായി ആയിപ്പോവും. എങ്ങനെ? നമ്മൾ സ്പീഡിൽ ഓതിപ്പോകുമ്പോൾ റഔഹ ഖാലു എന്ന് പറയുമ്പോൾ ഖാലു ഇന്ന, ഇതോ ഖാലു ഇന്ന എന്നാവും. ഖാലു ഇന്ന മദ് ചെയ്യാതിരുന്നാൽ ഹംസയുടെ ഉച്ചാരണം ശരിയാവുകയില്ല. അപ്പോൾ ഖാലു ഇന്ന മദ് മുൻഫസുൽ ചെയ്യണം. ലദാലൂൻ, ഇവിടെ ലദാലൂൻ ഒതുന്നത് ലദാലൂൻ എന്നായിരിക്കും. സ്വാദിന് പുള്ളിട്ടാൻ ദ ലദാ ലദാലൂൻ, അങ്ങനെ തന്നെ ഓതണം. ബൽ നഹ്നു മഹ്റൂമൂൻ, ബൽ നഹ്നു മഹ്റൂമൂൻ. ഇവിടെ നഹ്നു ഹ, മഹ്റൂമൂൻ ഹ, ഇവിടെ രണ്ടും ശ്രദ്ധിക്കേണ്ടത് ഹ എന്ന അക്ഷരമാണ്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഹ ഓതുമ്പോൾ ബൽ നഹ്നു മഹ്റൂമൂൻ അല്ലാതെ ബൽ നഹ്നു മഹ്റൂമൂൻ അല്ല. ബൽ നഹ്നു മഹ്റൂമൂൻ. قال اوسطهم, ഇവിടെ ഖാഫിന്റെ ഉച്ചാരണം قال, قال അല്ല قال اوسطهم. اوسطهم ط നമ്മൾ ഓതുന്നതോ اوسطهم. ഇവിടെ ത ആണോ ത ആണോ എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. اوسطهم എന്ന് പറഞ്ഞു പോകുന്നു. اوسطهم എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും തന് ലൊമ്മ കൊടുത്താൽ എന്താണോ ശബ്ദം തു, ഈ എന്ന അക്ഷരമാണ് വരിക എന്നർത്ഥം. അതുകൊണ്ട് ഔസതുഹും എന്ന് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരിക തന്നെ വേണം. അതുപോലെ ഔസതുഹും അലം അഖുല്ലക്കും, അലം അഖുല്ലക്കും, ലാമിന് ശേഷം വീണ്ടും ലാമ്. അപ്പോൾ ഇത് ഖാമുത്തമാസിലേൻ, ലാമിനെ അടുത്ത ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ഓതാറുള്ളത് അഖുല്ലക്കും. എങ്കിലും അവിടെ ശ്രദ്ധിക്കുക നിയമം ഇന്നതാണ് എന്നുള്ളത്. അതുപോലെ ഖാഫിൻ്റെ ഉച്ചാരണം അഖുല്ലക്കും, അഖുല്ലക്കും, അവിടെയും ശ്രദ്ധിക്കുക. ലൗലാ തുസബ്ബിഹൂൻ, തുസബ്ബിഹൂൻ, തുസബ്ബിഹൂൻ അല്ല തുസബ്ബിഹൂൻ. 29-ാമത്തെ ആയത്തിൽ ഖാലു സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ. ഇവിടെ ഖാലു സുബ്ഹാന, സുബ്ഹാന റബ്ബിനാ, സുബ്ഹ സുബ്ഹ രണ്ടും മാറ്റുണ്ട്. സുബ്ഹാന റബ്ബിനാ ഖാ

എത്ര ഭംഗിയായിട്ട് നമുക്ക് ഓതാൻ പറ്റും. പക്ഷേ നമ്മൾ ഓതുന്നോ ഖാലു സുബ്ഹാന റബ്ബിന ഇന്നാ കുന്നാ ളാലിമീൻ. പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് സുബ്ഹാന, മറ്റൊന്ന് ളാലിമീൻ. ളാലിമീൻ അല്ല വാലിമീൻ. മുൻപല്ലുകളുടെ ഇരുനിരയാണ് അതിൻ്റെ മഹ്റജ്, നാവിൻ്റെ അറ്റം, അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരിക എന്നുള്ളതും. കാരണം ഹെറൂഫുൽ ഇസ്തിലാൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടെ ഉച്ചരിക്കേണ്ട അക്ഷരം. فَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَلَاوَمُونَ. ഇവിടെ ബഅദുഹും ദാദ്, ബഅദിൻ ദാദ്, രണ്ടും അതാണ് ശ്രദ്ധിക്കേണ്ടത്, ദാദിൻ്റെ ഉച്ചാരണം. قالوا يا ويلنا إنا كنا طاغين طاغين. قالوا يا ويلنا إنا كنا طا طا طاغين. നമ്മൾ ഓതുന്നത് എങ്ങനെയാ? ഇന്ന കുന്ന തോയീൻ തോയീൻ. പലതും പല രൂപത്തിലായിരിക്കും. ഏതായാലും കൃത്യമായ മഖ്റജിൽ നിന്ന് ഓതുവാൻ ശ്രമിക്കുക. ഖാലൂ യ വൈലനാ ഇന്ന കുന്ന

0: സൂറത്തുൽ ഖലമിലെ 26 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ശ്രദ്ധയോടുകൂടെ തജ്വീദ് അനുസരിച്ച് കൃത്യമായ പാരായണം ചെയ്യുവാൻ പരമാവധി ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം 26 മുതൽ 31 കൂടിയ വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദുഷുക്കൂർ.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച്.
3: وَإِذَا النُّجُومُ انكَدَرَتْ وَإِذَا الْجِبَالُ سُيِّرَتْ وَإِذَا الْعِشَارُ عُطِّلَتْ وَإِذَا الْوُحُوشُ حُشِرَتْ وَإِذَا الْبِحَارُ سُجِّرَتْ وَإِذَا النُّفُوسُ زُوِّجَتْ وَإِذَا الْمَوْءُودَةُ سُئِلَتْ بِأَيِّ ذَنبٍ قُتِلَتْ وَإِذَا الصُّحُفُ نُشِرَتْ وَإِذَا السَّمَاءُ كُشِطَتْ وَإِذَا الْجَحِيمُ سُعِّرَتْ وَإِذَا الْجَنَّةُ أُزْلِفَتْ.

പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തു തക്വീർ 1 മുതൽ 29 വരെ വചനങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ ഖുർആനിലെ വിവിധ സൂറത്തുകൾ മുഴുവനായോ അല്ലാതെയോ കേൾക്കാനുള്ള അവസരമാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 10-ാം അധ്യായം സൂറത്ത് യൂനസിലെ 8 മുതൽ 20 വരെ വചനങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് അഹ്മദ് അരയി.

0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
1: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 32 മുതൽ 34 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: ولا تتمنوا ما فضل الله به بعضكم على بعض

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 32 മുതൽ 34 കൂടെ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനൈചി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.peaceradio.com.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയുമെല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയ വസന്തം നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون. وَذَلَّلْنَاهَا لَهُمْ فَمِنْهَا رَكُوبُهُمْ وَمِنْهَا يَأْكُلُونَ وَلَهُمْ فِيهَا مَنَافِعُ وَمَشَارِبُ أَفَلَا يَشْكُرُونَ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് യാസീനിലെ 71-73 വരെയുള്ള 3 ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത്. കഴിഞ്ഞ ആയത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. കഴിഞ്ഞ 2 ആയത്തുകളിൽ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. മറ്റൊരു വിഷയത്തിലേക്ക് ഈ 3 ആയത്തുകൾ അല്ലാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവലം യറൗ അന്നാ ഖലഖ്നാ ലഹും, അന്ന എന്നോതുമ്പോൾ മണിച്ചുകൊണ്ട് ഓതണം, ശദ്ദുള്ള നൂന് മണിക്കണം എന്നത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മിമ്മ എന്ന് ഓതുന്നാത്ത 2 മീമും മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്.

عَمِلَتْ أَيْدِينَا أَنْعَامًا فَهُمْ അൻആമൻ എന്ന് വ്യക്തമായി ഓതേണ്ടതില്ല, മറിച്ച് അൻആമം ഫഹും ലഹാ മാലികൂൻ. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്നത് ആ ഒരു ഭാഗമാണ്, അത് ഒന്ന് ശ്രദ്ധിച്ച് പറയണം ചെയ്യുക. ഇതിൻ്റെ ആശയങ്ങളിലേക്ക് അർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒന്നാമത്തെ ആയത്ത്, 71-ാമത്തെ ആയത്ത്, അവലം യറൗ അവർ കണ്ടില്ലേ, അവലം ഇല്ലേ, യറൗ അവർ കണ്ടില്ലേ, അന്ന തീർച്ചയായും, അന്ന ഹമൽന അന്നാ ഖലഖ്ന ഹമൽന എന്ന് പാരായണം ചെയ്തത് ശരിയല്ല. അന്നാ ഖലഖ്ന, തീർച്ചയായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും അവർക്കു വേണ്ടി, മിമ്മാ അമിലത്ത് പ്രവർത്തിച്ചതിൽ നിന്ന്, ഐദീന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് നാം അവർക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു, അൻആമൻ കാലികളെ. ഫഹും അങ്ങനെ അവർ, ലഹ ആ കാലികളുടെ, മാലിക്കൂൻ ഉടമകളുമായി തീർന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, അവലം യറൗ അവർ കണ്ടില്ലേ, അന്നാ ഖലഖ്നാ ലഹും അവർക്കു വേണ്ടി നാം, തീർച്ചയായും അവർക്കു വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നുവെന്നുള്ളത്, മിമ്മാ അമിലത്ത് ഐദീന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന്, അമില പ്രവർത്തിച്ചു, യദുൻ ഐദി കൈ, മിമ്മാ അമിലത്ത് ഐദീന നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് അവർക്കു വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു, അൻആമൻ കാലികളെ. ഫഹും അങ്ങനെ അവർ, ലഹ ആ കാലികളുടെ, മാലിക്കൂൻ ഉടമകളായിരിക്കുന്നു. മാലിക് ഉടമസ്ഥൻ, മാലിക് യൗമിദ്ദീൻ പ്രതിഫല നാളിൻ്റെ ഉടമ എന്നത് നമ്മൾ നേരത്തെ പഠിച്ചു വച്ച ഒരു വാചകമാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം നമുക്കറിയാം. റബ്ബ് സുബ്ഹാനഹു വതആല പറയുന്നത്, അള്ളാഹു കാലികളെ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ആയത്തിലെ പ്രധാനപ്പെട്ട ആശയം. അള്ളാഹു കാലികളെ മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്, അതായത് ധാരാളം സൃഷ്ടിചരാചരങ്ങളെ ഭൂമിലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ധാരാളം സൃഷ്ടിചരാചരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അത് പലതിനും ഉപകാരമുള്ളതും പരസ്പര പൂരകങ്ങളും ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന രൂപത്തിലുമൊക്കെയാണ്. മനുഷ്യനെ ആശ്രയിച്ച് നിലനിൽക്കുന്ന എന്തെല്ലാം സംഗതികൾ ഇവിടെയുണ്ട്! മറ്റുള്ള ജീവജാലങ്ങളെയും പരിസ്ഥിതിയിലെ, പ്രകൃതിയിലെ മറ്റു വസ്തുക്കളെയും ആശ്രയിച്ചുകൊണ്ട് മനുഷ്യനും നിലനിൽക്കുന്നു. എന്നാൽ മനുഷ്യൻ എന്ന ബുദ്ധിയുള്ള, ചിന്തയുള്ള സൃഷ്ടിക്ക് കുറച്ചുകൂടെ പരിഗണന കൊടുത്തുകൊണ്ട് അള്ളാഹു മനുഷ്യന് നൽകിയ ഒരാദരവിൻ്റെ, പരിഗണനയുടെ ഭാഗമായി ഒരുപാട് സൃഷ്ടികളെക്കുറിച്ചത് മനുഷ്യന് അവയെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ അത്തരം മനുഷ്യനു കീഴ്പ്പെടുത്തിക്കൊടുത്ത സംവിധാനങ്ങളെ ആശ്രയിച്ചും അവലംബിച്ചും ഉപയോഗപ്പെടുത്തിയുമാണ് ഈ ലോകത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും, അതിൽ തർക്കമില്ല. അതിലെ ഒന്നാണ് കാലികൾ, അൻആം. സോ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അൻആം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ കാലികളെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അവയെ ഉപയോഗപ്പെടുത്തി, അവയുടെ വ്യത്യസ്ത കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് നാളിതുവരെ മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഇന്ന് നമ്മൾ
തൻ്റെ നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന വിവിധ തരത്തിലുള്ള സംവിധാനങ്ങൾ അതൊക്കെ ഉണ്ടായിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമാണായിട്ടുള്ളത്. ഭക്ഷണരംഗത്ത് വളരെ പരമ്പരാഗതമായി മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ബദലായി ഇന്ന് കൃത്രിമമായി ഉണ്ടാക്കുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ഭക്ഷ്യവസ്തുക്കൾ, കൃഷിയിലൂടെ മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്ന ധാന്യവിളകളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ മാംസവും ഒക്കെയാണ്, മത്സ്യവും മാംസവും ഒക്കെയാണ്. മനുഷ്യൻ എന്നുള്ളത് മനുഷ്യൻ്റെ മാംസം എന്നുള്ളത് മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വിഭവമാണ് എന്നുള്ളത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും മനുഷ്യചരിത്രം എത്തിയതിൻ്റെ ഏറ്റവും അങ്ങേ തലക്കിലെത്തിയാലും മാംസം മനുഷ്യൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രധാന വിഭവമാണ് എന്നതിൽ തർക്കമില്ല. മാംസത്തിന് വേണ്ടി മാത്രമാണോ കാലികളെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയിരുന്നത്? അല്ല, മറ്റു ഒരുപാട് ആവശ്യങ്ങൾക്കു വേണ്ടി, ഭക്ഷണത്തിനു വേണ്ടി, യാത്രയ്ക്കു വേണ്ടി, വാഹനമായി, മറ്റു കൃഷികൾ നിർവഹിക്കുന്നതിനു വേണ്ടി, ധാന്യങ്ങളും മറ്റും കൃഷി ചെയ്യാൻ വേണ്ടി, മറ്റു പല ആവശ്യങ്ങൾക്കും, അഥവാ ഒരു ഉദാഹരണം പറഞ്ഞാൽ എണ്ണയാട്ടുന്നതിന്, വെള്ളം കോരുന്നതിന്, അതല്ലാത്ത മനുഷ്യൻ്റെ വസ്ത്രത്തിന് വേണ്ടി തുകൽ വ്യവസായം, ഇപ്പോഴൊരു വലിയ വ്യവസായമായെങ്കിലും അന്നു മുതലേ മനുഷ്യന് കാലുറയുണ്ടാക്കാൻ, വസ്ത്രമുണ്ടാക്കാൻ, ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വീടുണ്ടാക്കാൻ, അതുപോലെ ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളുടെ തുകൽ, മൃഗങ്ങളുടെ കൊമ്പുകൾ, മൃഗങ്ങളുടെ എല്ലുകൾ, മൃഗങ്ങളുടെ പാല്, കാലികളുടെ മാംസം, ഇങ്ങനെ ഒരു കാലിയുടെ വ്യത്യസ്ത പിന്നെ ഭാഗങ്ങൾ മനുഷ്യൻ്റെ നിത്യോപയോഗം, ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നത് നമുക്കറിയാം. എത്രയായിട്ടാണ് വ്യവസായം രൂപപ്പെട്ടു വന്നത്? 3-4 നൂറ്റാണ്ടിൻ്റെ പഴക്കമേ ഉണ്ടായിട്ടുള്ളൂ. എന്നു മുതലാണ് പിന്നെ അതല്ലാത്ത കാലികളുടേതല്ലാത്ത മറ്റു അസംസ്കൃത വസ്തുക്കളിൽ നിന്ന് മനുഷ്യൻ തൻ്റെ ചെരുപ്പുകളും അതുപോലെ തന്നെ എഴുത്തുപകരണങ്ങളും വസ്ത്രങ്ങളും മറ്റു പല സംവിധാനങ്ങളും മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത്? ഏതാനും നൂറ്റാണ്ടുകളായിട്ടുള്ളൂ. മനുഷ്യൻ ഭൂമിലോകത്തേക്ക് കടന്നു വന്ന 1000 കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. കാലികളെ ഉപയോഗപ്പെടുത്തി, അതിൻ്റെ രോമങ്ങൾ പോലും മനുഷ്യൻ ഉപയോഗപ്പെടുത്തിയാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. വിശുദ്ധ ഖുർആൻ അത്തരം മനുഷ്യനോളം പഴക്കമുള്ള 10,000 കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു വലിയ വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇത്രയധികം ആമുഖം നൽകാനുള്ള കാരണം, കാലികളെ വിൽക്കുന്നതും വാങ്ങുന്നതും, അത് മനുഷ്യന് അത്ര ഭൂഷണമല്ല എന്ന് ചിന്തിക്കുന്നതും മനുഷ്യൻ്റെ പാരമ്പര്യത്തെ നിഷേധിക്കലാണ്. 1000 കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഷിക സംവിധാനത്തെ തകർക്കലാണ്. അതിൽ തർക്കമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞത് അവലം യറൌ, അവർ കണ്ടില്ലേ, അന്നാ ഖലഖ്നാ, നിശ്ചയമായും നാം സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും, അവർക്കു വേണ്ടി, മിമ്മാ അമിലത് ഐദീന, നമ്മുടെ കരങ്ങൾ സൃഷ്ടിച്ചതിൽ പ്രവർത്തിച്ചതിൽ നിന്ന്, അൻആമൻ, കാലികളെ, ഫഹും, അങ്ങനെ അവർ, ലഹ, ആ കാലികളുടെ മാലിക്കൂനുടമകളായി തീർന്നു. ഇനി രണ്ടാമത്തെ ആയത്തിൽ എന്താ അള്ളാഹു പഠിപ്പിക്കുന്നത്? വദല്ലൽനാഹ, നാം അവയെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു, ലഹും, അവർക്കു വേണ്ടി, ഫമിൻഹ, അങ്ങനെ അവയിൽ നിന്ന്, റക്കൂബുഹും, അവർക്കുള്ള വാഹനങ്ങളുണ്ടാകുന്നു, വമിൻഹ, അവയിൽ നിന്ന്, യഉക്കുലൂൻ, അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ അള്ളാഹു മനുഷ്യനെ പിന്നെ കാലികളെ കീഴ്പ്പെടുത്തി കൊടുത്തു, മനുഷ്യന് വേണ്ടി കാലികളെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉപയോഗങ്ങളാണ് കാലികളിൽ മനുഷ്യനുള്ളത് എന്നതിൻ്റെ രണ്ടുദാഹരണങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. വദല്ലൽനാഹ, അവയെ നാം കീഴ്പ്പെടുത്തി കൊടുത്തു, ലഹും, അവർക്ക്, ഫമിൻഹ, അങ്ങനെ അവയിൽ നിന്ന്, റക്കൂബുഹും, അവർക്കുള്ള വാഹനങ്ങളുണ്ടായി, ഫമിൻഹ, അവയിൽ നിന്ന്, യഅക്കുലൂന, അവർ ഭക്ഷിക്കുകയും ചെയ്തു.
എന്താണ് രണ്ട് ഉപയോഗങ്ങൾ? ഒന്ന് വാഹനങ്ങളാണ്, അഥവാ മനുഷ്യൻ വാഹനങ്ങൾ യന്ത്രവൽകൃത വാഹനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഏതാനും കാലങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് വിമാനം കണ്ടുപിടിച്ചത്. അതിനോടൊക്കെ ഏതാനും വർഷങ്ങൾ അപ്പുറവും ഇപ്പുറവുമൊക്കെയാണ് മറ്റു പലതരത്തിലുള്ള വാഹനങ്ങളും ഉണ്ടായത്. നടന്നുകൊണ്ട് മനുഷ്യൻ യാത്ര ചെയ്യുന്നു, വാഹനങ്ങളിൽ ഇപ്പോൾ യാത്ര ചെയ്യുന്നു, മിനിറ്റുകൾ കൊണ്ട് കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിക്കാൻ കഴിയാവുന്ന വാഹനങ്ങളുണ്ടാകുന്നു, ശബ്ദവേഗതയിൽ ബഹിരാകാശങ്ങളിലേക്ക് പറന്നു ചെല്ലാൻ കഴിയാവുന്ന രൂപത്തിലുള്ള റോക്കറ്റുകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാകുന്നു. എന്നാൽ ഇതിനൊക്കെ മുമ്പുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരുന്നു? മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് ഒട്ടകപ്പുറത്തായിരുന്നു, മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് കുതിരപ്പുറത്തായിരുന്നു, മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് കഴുതപ്പുറത്തായിരുന്നു, മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് മാടുകളെ ഉപയോഗിച്ചുള്ള കാളവണ്ടികളിലോ പോത്തുവണ്ടികളിലോ ആയിരുന്നു. കഴുതപ്പുറത്ത് ലഗേജ് കയറ്റി വെച്ച് നടന്നു സഞ്ചരിച്ചിരുന്നു മനുഷ്യർ. അല്ലെ, ഒട്ടകത്തിനൊരു പേരു തന്നെയുണ്ട്, സഫീനത്തു സഹറ, മരുഭൂമിയിലെ കപ്പൽ. മരുഭൂമിയിലൂടെ മനുഷ്യനെയും ചുമന്ന മനുഷ്യൻ്റെ ലഗേജുകളും ചരക്കുകളും ചുമന്നുകൊണ്ട് യാത്ര ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു നല്ല സൃഷ്ടിയെ അള്ളാഹു മനുഷ്യന് നൽകി. അതാണ് ഒട്ടകം. മനുഷ്യനുമായി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയാവുന്ന കുതിരകളെ അള്ളാഹു നൽകി. അവയെ പരിശീലിപ്പിച്ചാൽ ഏറ്റവും നല്ല വേഗത്തിൽ മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയും. എല്ലാ മൃഗങ്ങളെയും ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? കഴിയില്ല. എല്ലാ മൃഗങ്ങളെയും മനുഷ്യന് യാത്രക്കോ മനുഷ്യന് ഭക്ഷണത്തിനോ മനുഷ്യന് മറ്റാവശ്യങ്ങൾക്കോ ഉപയോഗപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ജീവികളെ അള്ളാഹു സുബ്ഹാനഹു വതആല കാലികളെ അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിൽ സൃഷ്ടിച്ചു. ഒട്ടകങ്ങളെ ഇണക്കാം, അനുസരിപ്പിക്കാം, ഉപയോഗപ്പെടുത്താം, കുതിരകളെ ഇണക്കാം, അനുസരിപ്പിക്കാം, ഉപയോഗപ്പെടുത്താം, ആടുകളെ ഇണക്കാം, അനുസരിപ്പിക്കാം, ഉപയോഗപ്പെടുത്താം, ഭക്ഷണം കഴിക്കൊടുക്കാം, വീട്ടിൽ വളർത്താം. അത് നമ്മളെക്കൂടി ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ വളർത്തുന്നൊരു സംവിധാനമില്ലെങ്കിൽ ഒരുപക്ഷേ അവയുടെ വംശനാശങ്ങൾ സംഭവിച്ചു പോയേക്കാം. മനുഷ്യനെക്കൂടി ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥത്തിൽ മനുഷ്യൻ വീട്ടിനകത്ത് വളർത്തുന്ന ഈ ജീവജാലങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ അവയ്ക്ക് മുകളിൽ യാത്ര ചെയ്തിരുന്നു. അത് ഇന്നോ ഇന്നലെയോ മുതലല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി. മനുഷ്യൻ അവയുടെ ഭക്ഷണം കഴിക്കുന്നു, ആയിരക്കണക്കിന് വർഷങ്ങളായി. മാംസം എന്നുള്ളത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്നൊരു ഭക്ഷണമാണ്. മാംസം മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണമാണ്. എന്നാൽ മാംസം കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നുണ്ട്. അധികമായാൽ മാംസമല്ല അല്ലാത്ത ഭക്ഷണങ്ങൾ കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അള്ളാഹു സുബ്ഹാനഹു വതആല മാംസം പ്രധാന ഭക്ഷണമാകുന്ന എത്രയോ ഭൂപ്രദേശങ്ങൾ നമുക്കറിയാം ലോകത്തുണ്ട്, വിവിധ ഭൂഖണ്ഡങ്ങളിലുണ്ട്. അത്തരം പ്രദേശങ്ങളിൽ മനുഷ്യന് അത് കഴിച്ച് ജീവിക്കാൻ കഴിയാവുന്ന ഒരു ശാരീരിക പ്രതിയും പ്രകൃതിയും ആന്തരികാവയവങ്ങളുമാണ് മനുഷ്യനിൽ സംവിധാനിച്ചിട്ടുള്ളത്. അത് മനുഷ്യന് ഉപകാരപ്പെടുന്ന ഒരു ഭക്ഷണമായി അള്ളാഹു നിശ്ചയിച്ചു തന്നു. വദല്ലൽനാഹാലഹും ഫമിൻഹാ റുകൂബുഹും വമിൻഹാ യഅകുലൂൻ. അവയെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് അവരുടെ വാഹനങ്ങൾ ഉണ്ടാകുന്നു. വമിൻഹാ യഅകുലൂൻ, അവയിൽ നിന്ന് മനുഷ്യൻ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. 3-ാമത്തായത്തിൽ അള്ളാഹു എന്താ പഠിപ്പിക്കുന്നത്? വലഹും ഫീഹ മനാഫിഉ. വലഹും, അവർക്കുണ്ട് ഫീഹ, അവയിൽ ആ കാലികളിൽ, മനാഫിഉ, ഉപകാരങ്ങൾ, വമശാരിബ്, പാനീയങ്ങളുമുണ്ട്. അഫലായിഷ്കുറൂൻ, അവർ ചിന്തിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ വളർത്തുന്ന കാലികളെന്ന് പറയുന്നത്. റബ്ബിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. രണ്ട് പ്രയോജനങ്ങൾ മുമ്പുള്ള ആയത്തിൽ പറഞ്ഞു, റക്കൂബും പിന്നെ ഭക്ഷണവും, വാഹനവും ഭക്ഷണവും. ഇനിയുള്ള മറ്റൊരു ഉപകാരം കൂടി ആയത്തിൽ പഠിപ്പിക്കുന്നു, മശാരിബ്, പാനീയമാണ്. 3 ഉപകാരങ്ങൾ എണ്ണിപ്പറഞ്ഞു. വമനാഫിഉ ഫീഹ മനാഫിഉ, അതല്ലാത്ത ഒരുപാട് ഉപകാരങ്ങൾ, 4 പദപ്രയോഗങ്ങൾ. 1, വാഹനമാണ് കാലികൾ. 2, ഭക്ഷണമാണ് കാലികൾ. 3, പാനീയം കാലികളിലുണ്ട്. 4, അതല്ലാത്ത ധാരാളം ഉപകാരങ്ങളുണ്ട്. എത്ര കൃത്യമാണ് വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾ! വാഹനമായി വർഷങ്ങളായി, ആയിരക്കണക്കിന് സഹസ്രാബ്ദങ്ങളായി കാലികളെ മനുഷ്യർ ഉപയോഗിക്കുന്നു. ഭക്ഷണത്തിന് വേണ്ടി സഹസ്രാബ്ദങ്ങളായി മനുഷ്യൻ മാടുകളെയും ഒട്ടകങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നു. പാലിനു വേണ്ടി സഹസ്രാബ്ദങ്ങളായി വീടുകളിൽ
കാലികളെ മനുഷ്യൻ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അത് അള്ളാഹു മനുഷ്യന് നൽകിയ ഒരു അനുഗ്രഹമാണ്. അത് വല്ലാത്തൊരത്ഭുതമാണ്. അതൊരു വലിയ ദൃഷ്ടാന്തമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഇതല്ലാത്ത സ്ഥലങ്ങളിലും റബ്ബ് സുബ്ഹാനഹു വ തആല കാലികളെ സംബന്ധിച്ച്, അവയുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ആ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണ് എന്ന നിലയ്ക്കുള്ള വിശദീകരണങ്ങൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. വ ഇന്നലകും ഫില്ലൻ ആമില ഇബറ സൂറത്ത് മുഅ്മിനൂനിലെ 21-ാമത്തെ ആയത്ത്, മനുഷ്യരെ, നിങ്ങൾക്ക് കാലികളിൽ ഗുണപാഠമുണ്ട്. നുസ്ഖീകും, നിങ്ങൾക്ക് നാം നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. മിമ്മാ ഫീ ബുസൂനിഹ, അവയുടെ ഉദരങ്ങളിൽ നിന്ന്. വലക്കും ഫീഹ മനാഫിഉ കസീറ, പാലു മാത്രമല്ല നിങ്ങൾക്ക് സമീകൃത ആഹാരമാണ് പാല്. ആർക്കാണതിൽ തർക്കമുള്ളത്? കാലികളുടെ, മാടുകളുടെ, ആടുകളുടെ ഉദരങ്ങളിൽ നിന്നുണ്ടാകുന്ന പാല് എന്നുള്ളത് മനുഷ്യന് ഏറ്റവും പ്രയോജനപ്പെടുന്ന, വിശിഷ്യ കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സമീകൃത ആഹാരം എന്നാണ് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വസ്തുത. അത്രയധികം പ്രയോജനം മനുഷ്യന് കാലികളിലുണ്ട്. വമലക്കും ഫീഹ മനാഫിഉ കസീറ, അതല്ലാത്ത ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. വമിൻഹാ തഅക്കുലൂൻ, അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വഅലൈഹാ വഅലൽ ഫുൽകി തുഹ്മലൂൻ, കപ്പലുകളിലും കാലികൾക്കു മുകളിലും നിങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നു. നിങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്നവ, നിങ്ങൾ യാത്ര ചെയ്യുന്നു, നിങ്ങൾ ചുമക്കപ്പെടുന്നു, അഥവാ അവയെ വാഹനങ്ങളായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. വാഹനം, ഭക്ഷണം, പാനീയം. ആ പാനീയത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 66-ാമത്തെ ആയത്തിൽ അള്ളാഹു വീണ്ടും വിശദീകരിച്ചു, വ ഇന്നലകും ഫില്ലൻ ആമില ഇബറ, കാലികളിൽ നിങ്ങൾക്ക് വലിയ ഗുണപാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനി, അവയുടെ ഉദരങ്ങളിൽ നിങ്ങൾക്ക് പാനീയം നൽകുന്നു. മിം ബൈനി ഫർസിം വദമിൽ ലബനൻ ഖാലിസൻ സായിഗൽ ലിശാരിബീൻ. മിം ബൈനി ഫർസിം വദമിൻ, അവയുടെ മലത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന്, കാലികളുടെ ചാണകത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് ലഭിക്കുന്നത് ലബനൻ ഖാലിസൻ, കളങ്കമില്ലാത്ത പാലാണ്. സായിഗൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്കേറെ ആസ്വാദ്യകരമായ, നല്ല സ്വാദുള്ള, രുചികരമായ, അല്ലെ, ഏറ്റവും നല്ല ആഹാരമായിട്ടുള്ള പാല് എവിടെ നിന്നാണ് വരുന്നത്? അത് ചാണകത്തിനും രക്തത്തിനും, മലത്തിനും രക്തത്തിനും ഇടയിൽ നിന്നാണ്. എന്തൊരത്ഭുതമാണ്, എന്തു വലിയ ദൃഷ്ടാന്തമാണ്! റബ്ബിൻ്റെ സൃഷ്ടികളിൽ എന്തുമാത്രം വലിയ ഒരത്ഭുതമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചു വച്ചിട്ടുള്ളത്! അതിനെ വേണ്ടെന്നു വെക്കുകയല്ല, അത്തരം ഒരു കൃഷിയെ, ഒരു സംവിധാനത്തെ, മനുഷ്യന് ഉപകാരമുള്ള ഒരു വ്യവസ്ഥിതിയെ നിരാകരിക്കുകയല്ല, അവയെ ചൂഷണം ചെയ്യുകയുമല്ല ചെയ്യേണ്ടത്, ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇപ്പോഴും വാഹനങ്ങളായി അനേകായിരം ഗ്രാമങ്ങളിൽ, എത്രയെത്രയോ രാജ്യങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വാഹനങ്ങളായി ഉപയോഗപ്പെടുത്തുന്നു, ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ, കോടാനക്കോടി ജനങ്ങളുടെ ഭക്ഷണമാണ്, കോടാനക്കോടി ജീവനങ്ങളുടെ ഉപജീവന മാർഗമാണ്, കോടാനക്കോടി ജനങ്ങളുടെ വാഹനമാണ്. അതല്ലാത്ത വമനാഫിഉ കസീറ, പരിധികളില്ലാത്ത ഉപകാരങ്ങൾ. വസ്ത്രം ധരിക്കുന്നത് ഇവയുടെ രോമങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ്. ഒരുപാട് പാത്രങ്ങളും സംവിധാനങ്ങളും നിത്യജീവിതത്തിലെ ഉപകരണങ്ങളും ഉണ്ടാക്കുന്ന ഇവയുടെ തുകൽ ഉപയോഗിച്ചാണ്. കൊമ്പുകൾ മനുഷ്യൻ പണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നു. എല്ലുകൾ മനുഷ്യൻ പണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കുന്നു. പണ്ടില്ലാത്ത പുതിയ പുതിയ ഉപയോഗങ്ങൾ കാലികളെ കൊണ്ടുണ്ട്, അല്ലേ? ബയോഗ്യാസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ജൈവ വളത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. എന്തെല്ലാം ഉപയോഗങ്ങളാണ്, എന്തെല്ലാം ആവശ്യങ്ങളാണ്! യഥാർത്ഥത്തിൽ ഒരു മഹാത്ഭുതം. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു മഹത്തായ അനുഗ്രഹമായി അൻആം, കാലികളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ, മനുഷ്യജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു സംവിധാനമായി, ഒരു ഉപകാരമുള്ള വസ്തുവായി, പ്രകൃതിയിലെ മനുഷ്യന് ഏറ്റവും ഉപയോഗമുള്ളൊരു വസ്തുവായി കാലികൾ നിലകൊള്ളുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ എടുത്തു പറയുന്നത്. 71-73 വരെയുള്ള ആയത്തുകൾ ഒരിക്കൽ കൂടി പറയാം അവയുടെ ആശയം. അവലം യറൗ, അവർ കണ്ടില്ലേ, അന്നാ, നിശ്ചയമായും നാം, ഖലഖന, സൃഷ്ടിച്ചിരിക്കുന്നു, ലഹും, അവർക്കു വേണ്ടി, മിമ്മാ അമിലത് സൈദീന, നമ്മുടെ കരങ്ങളിൽ, കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന്, അൻ ആമൻ, കാലികളെ, ഫഹും ലഹ മാലിക്കൂൻ, അങ്ങനെ അവർ അവയുടെ ഉടമകളായി തീർന്നു. വ
വതല്ലൽനാഹാലഹും നാം അവയെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫമിൻഹാ അവയിൽ നിന്ന് റക്കൂബുഹും അവരുടെ വാഹനങ്ങളുണ്ട്. വമിൻഹാ അവയിൽ നിന്ന് യഅക്കുലൂന അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു. വലഹും ഫീഹാ മനാഫിഉ വമശാരിബ് അല്ലാഹു വലഹും അവർക്ക് ഫീഹാ അതിലുണ്ട് മനാഫിഉ ധാരാളം ഉപകാരങ്ങളുണ്ട്. വമശാരിബ് പാനീയവുമുണ്ട്. അഫലായഷ്കുറൂൻ അവർ നന്ദി കാണിക്കുന്നില്ലേ? അല്ലാഹു ചെയ്തു വച്ച ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ? റബ്ബ് ചെയ്തു കൊടുത്ത ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ? എന്നിട്ട് അവർ നന്ദി കാണിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധാക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമുക്കൊരു ഭാരമല്ല, ഇതൊരു പീഡനമല്ല, ഇതൊരു ക്രൂരതയല്ല, മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന രൂപത്തിൽ ഈ കാലിസമ്പത്തിന് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ മനുഷ്യരാശിക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു പ്രകൃതി സമ്പത്തായി ഇതിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് പറയുകയും ചർച്ച ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഈ സമ്പത്തിനെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ അവയുടെ പിന്നെ എന്താ പറയുക, വിൽപ്പനകളും വാങ്ങലുകളും അവയുടെ മാംസത്തിൻ്റെ ഉപയോഗവും ഒക്കെ നിർത്തിവെച്ചാൽ പ്രശ്നം യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ ഉപജീവന മാർഗത്തെ, ഒരു വലിയ അനുഗ്രഹത്തെ, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരു അസംസ്കൃത വസ്തു എന്ന നിലയ്ക്ക്, ഒരു സ്രോതസ് എന്ന നിലയ്ക്ക്, ഒരു വലിയ ഖനിയാണ് യഥാർത്ഥത്തിൽ കാലിസമ്പത്ത്. അതിനെ നിരാകരിക്കുകയും അതിനെ നഷ്ടപ്പെടുത്തുകയുമാണ് നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞല്ലോ, കാലികളുടെ എല്ലുകളിൽ നിന്ന് ജൈവവളം ഉണ്ടാക്കുന്നുണ്ട്, മറ്റു പല വസ്തുക്കളും ഉണ്ടാക്കുന്നുണ്ട്. കാലികളുടെ പിന്നെ മലത്തിൽ ചാണകത്തിൽ നിന്ന് അവ ജൈവവളമായി വരുന്നു, അവ ബയോഗ്യാസിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അവയുടെ രോമങ്ങളിൽ നിന്ന് പിന്നെ നമുക്കറിയാം പലവിധത്തിലുള്ള വസ്ത്രങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുന്നു. അവയുടെ തുകൽ ഉപയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ, നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. കൊമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പലവിധത്തിലുള്ള ആളുകളുടെ ഉപജീവന മാർഗമായി അവ മാറുന്നുണ്ട്. മാംസം ഒരു വലിയ വ്യവസായത്തിൻ്റെ വ്യാപാരത്തിൻ്റെ ഏരിയയാണ്. മനുഷ്യന് നല്ല ഭക്ഷണമാണ്. അവയുടെ പാല്, ആ പാലിൽ നിന്നുള്ള വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ഒരു വിശാലമായ റബ്ബിൻ്റെ വലിയ ഒരനുഗ്രഹമായി യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അഫലായഷ്കുറൂൻ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. അവർ നന്ദി കാണിക്കുന്നില്ലേ? അഫലായഷ്കുറൂൻ അവർ നന്ദി കാണിക്കുന്നില്ലേ? നമ്മൾ പല വിധത്തിലുള്ള പിന്നെ വിദണ്ഡവാദങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഈ റബ്ബി നമുക്ക് നൽകിയ വലിയ അനുഗ്രഹത്തെ നിരാകരിക്കുകയാണെങ്കിൽ മനുഷ്യൻ ചെയ്യുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി പാരായണം ചെയ്ത് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അവലം യറൌ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ. مما عملت أيدينا

0: ولهم فيها منافع ومشارب أفلا يشكرون. അള്ളാഹു ഖുർആൻ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നമ്മൾ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു യാസീൻ 71, 72, 73 വചനങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ന് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.
2: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
3: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
4: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: റേഡിയോ ടെലിക്യൂസ്. വിശുദ്ധ ഖുർആനിന്റെ പഠനം കുട്ടികൾക്ക് സാധ്യമാക്കുന്നതിനു വേണ്ടി പീസ് ഖുർആൻ റേഡിയോ ഒരുക്കുന്ന ഖുർആൻ ടെലിക്യൂസ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ടെലിക്യൂസിൽ നാം ചോദിക്കുന്ന ഭാഗം വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ജുസ് ആയിട്ടുള്ള 30-ാമത്തെ ജുസ് അഥവാ അമ്മ ജുസയിൽ നിന്നുള്ള കൊച്ചു കൊച്ചു ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
7: അമാൻ അഹമ്മദ്.
6: അമാൻ അഹമ്മദ്, മാഷാ അല്ലാ. അമാൻ അഹമ്മദിന്റെ സ്ഥലം എവിടെയാണ്?
7: ചങ്ങലീരി.
6: ചങ്ങലീരി, മാഷാ അല്ലാ. അമാൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്?
7: മൂന്നാം ക്ലാസ്സിൽ.
6: മാഷാല്ലാ, മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അമാൻ അഹമ്മദ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. 30-ാമത്തെ ജുസായ അമ്മ ജുസ് പഠിച്ചിട്ടുണ്ടോ? അമാൻ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ആ, എന്നാൽ ഏകദേശം പഠിച്ചില്ലേ? അതെപ്പോഴും ഓതി നോക്കാറുണ്ടോ പഠിച്ച സൂറത്തുകളൊക്കെ? മാഷാല്ലാ, അപ്പൊ എപ്പോഴും ഖുർആനോടൊരു ബന്ധം ഉണ്ടാക്കാറുണ്ട് അല്ലേ? ഖുർആനിൻ്റെ ഒരാളായി മാറുവാൻ ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല അമ്മാനെ തോഫീക്ക് നൽകട്ടെ. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡിയല്ലേ? ഞാൻ സിമ്പിളായിട്ടുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കാം, ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പോ ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കണേ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي انقض ظهرك ورفعنا لك ذكرك أمان വളരെ പെട്ടെന്ന് തന്നെ അമാൻ അഹമ്മദ് ഉത്തരം പറഞ്ഞു. സിമ്പിളായിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കണേ. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ ബാക്കി ഒന്നുകൂടി ആയത്തിൽ ചില
7: തെറ്റുകൾ
6: ഓക്കെ, അപ്പൊ പഠിക്കുമ്പോ ശ്രദ്ധിക്കണേ, തെറ്റുകളൊന്നും ഇല്ലാതെ എപ്പോഴും പഠിക്കണം. ഖുർആന് പഠിക്കുമ്പോ ഒരു വാക്കു മാറിയാൽ അല്ലെങ്കിൽ ഒരു അക്ഷരം മാറിയാൽ അർത്ഥം മാറും. അപ്പോ ഇനി പഠിക്കുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം എന്ത് ചെയ്തു അമാൻ അഹമ്മദ് പറഞ്ഞു. അവസാനത്തെ ഒരു ചോദ്യം കൂടി ഉത്തരം പറഞ്ഞാൽ ഇന്നത്തെ വിജയായി മാറും. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലെ ഒരു വിന്നറായി മാറാൻ സാധിക്കും. അപ്പോൾ അവസാനത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഞാൻ കുറച്ച് ആയത്തുകൾ ഓതും, അതേത് സൂറത്തിൽ നിന്നാണെന്ന് പറഞ്ഞു തരണം. റെഡിയല്ലേ? എന്നാ ശ്രദ്ധിച്ചോ. വല്ലദീ അഖ്റജൽ മർആ ഫജഅലഹു ഗുസാഅൻ അഹ്വാ സനുഖ്റിഉക ഫലാ തൻസ إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى
7: آلا
6: سورة
7: آلا
6: ما شاء الله سورة الأعلى വചനങ്ങൾ ആയിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ മറുപടി നൽകി. സന്തോഷായില്ലേ? ഇന്നത്തെ ഒരു വിജയിയാണ് ഇൻഷാല്ലാ. ഇനിയുമുള്ള ടെലിക്യൂസിലെയും അതുപോലെ ഇനിയുമുള്ള പീസ് റേഡിയോയുടെ പരിപാടികളിലും പങ്കെടുക്കണം, എപ്പോഴും അതിലെ ഭാഗവാക്കാവണം. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ കോളറായിരുന്ന അമാൻ അഹമ്മദ് ആയിരുന്നു. മണ്ണാർക്കാട് സ്വദേശിയായ അമാൻ അഹമ്മദ് ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
7: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
6: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
7: അബ്ദുൽ വാജിദ്.
6: അബ്ദുൽ വാജിദ്, മാഷാ അല്ലാ. അബ്ദുൽ വാജിദ്, എവിടെയാണ് സ്ഥലം?
7: മണ്ണാർക്കാട്.
6: മണ്ണാർക്കാട്, മാഷാ അല്ലാ. മണ്ണാർക്കാടിൽ നിന്നാണ് കുറെ വിളികൾ വരുന്നത്. അബ്ദുൽ വാജിദ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അബ്ദുൽ വാജിദ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
7: ഞാനിപ്പോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു.
6: അഞ്ചാം ക്ലാസ്സിലാണ് അബ്ദുൽ വാജിദ് പഠിക്കുന്നത്. അബ്ദുൽ വാജിദ്, അമ്മ ജുസു പഠിച്ചിട്ടുണ്ടോ? അമ്മ ജുസു പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ സൂറത്തും എപ്പോഴും ഓതാറുണ്ടോ? ഓക്കെ. അപ്പോ എപ്പോഴും ഖുർആനോട് ബന്ധമുണ്ടാക്കാറുണ്ട് അല്ലേ അബ്ദുൽ വാജിദ്? അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡിയല്ലേ? ഓക്കെ, സിമ്പിളായ ചോദ്യങ്ങൾ ഉസ്താദ് ചോദിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها. عبد الواجد واكي الله آيات تقولوا.
7: بسم الله الرحمن الرحيم والأرض ما طهاها ونفس وما سواها فألهمها فجورها وتقواها.
6: ഓക്കേ, മാഷാല്ലാ. ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു. അബ്ദുൽ വാജിദ്, സന്തോഷായോ? സിമ്പിളായ ചോദ്യമല്ലേ ചോദിച്ചത്? ഓക്കേ, അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ചില ആയത്തുകൾ ഓതും, അതേത് സൂറത്തിൽ നിന്നാണെന്ന് പറയണം. റെഡിയല്ലേ? ഓക്കെ. രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമു തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ല സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين. عبد الواجد മനസ്സിലായോ? ഇത് ഏത് സൂറത്തിലെ വചനങ്ങളാ? സൂറത്തു തകാസുർ അല്ലേ? മാഷാല്ലാ. അപ്പോ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം അബ്ദുൽ വാജിദ് പറഞ്ഞു. ഇനി അവസാനത്തെ ഒരു ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. തയ്യാറല്ലേ? ഓക്കെ, ഞാനൊരു ആയത്തോതും, അതിന് മുമ്പെയുള്ള ആയത്തോതണം. ഓക്കെ, എന്നാ ശ്രദ്ധിച്ചോ. ഫൽമൂരിയാതി ഖദ്ഹ
7: വൽആദിയാതി ദബ്ഹ.
6: അയ്യോ, മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി വൽആദിയാതി ദബ്ഹ എന്നുള്ള ഉത്തരം നൽകി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം അബ്ദുൽ വാജിദ് പെട്ടെന്ന് തന്നെ നമുക്ക് മറുപടി നൽകി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വിജയമായി മാറിയല്ലേ? ഓക്കെ, എന്നാ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
7: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
6: ഇന്നത്തെ അവസാനത്തെ കോളറായി വന്നിരുന്നത് അബ്ദുൽ വാജിദ് ആയിരുന്നു. മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം വളരെ എളുപ്പത്തിൽ തന്നെ അത് പറയാൻ സാധിച്ചു. അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പീസ് ഖുർആൻ റേഡിയോ ടെലി ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
8: മുഹമ്മദ് മുനീർ കെപി.
6: മുഹമ്മദ് മുനീർ കെപി, മാഷാ അല്ലാ. മുനീർ കെപി, എവിടെയാണ് സ്ഥലം? പെരിന്തൽമണ്ണ, മാഷാ അല്ലാ. പെരിന്തൽമണ്ണയിൽ നിന്ന് മുനീർ കെപി ആണ് ഇന്ന് നമ്മളിലേക്ക് വിളിച്ചിട്ടുള്ളത്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏഴാം ക്ലാസ്സില്. മാഷാല്ലാ. അപ്പോ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ടല്ലേ? പീസ് റേഡിയോയുടെ ഏതൊക്കെ പരിപാടികൾ കേൾക്കാറുണ്ട്? കേൾക്കുന്നില്ലേ? ഒന്ന് റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറിയിരിക്കും. മുന്തിർ.
8: ഓക്കെ.
6: അപ്പോ പീസ് റേഡിയോയുടെ ഏതൊക്കെ പരിപാടികൾ കേൾക്കാറുണ്ട് മുന്തിർ? എപ്പോഴും പീസ് റേഡിയോ ഒരു ശ്രോതാവാണല്ലേ. അപ്പൊ ഇന്നത്തെ ടെലിക്യൂസ് നമ്മൾ ചോദിക്കുന്ന ഭാഗം അമ്മ ജുസയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അമ്മ ജുസ പഠിച്ചിട്ടുണ്ടോ? മാഷാല്ലാ, കൊറേ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പഠിച്ചോണ്ടിരിക്കണം അല്ലേ. പഠിച്ചത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യലില്ലേ? എപ്പോഴും മോദി നോക്കാറുണ്ടോ? മാഷാല്ലാ. അപ്പൊ എപ്പോഴും പഠിച്ചത് എപ്പോഴും മറക്കരുത്, എപ്പോഴും ഓർത്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ക്വിസിലേക്ക് കടന്നാലോ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ, റെഡിയല്ലേ? ഞാന് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കണം കേട്ടോ, അത് ഒരൊട്ടേ ചോദിക്കുള്ളൂ, ശ്രദ്ധിക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية. മുന്തിർ കേൾക്കുന്നുണ്ടോ? വേറെ ശബ്ദങ്ങളുണ്ടല്ലോ, എവിടെയൊന്ന് ശബ്ദമില്ലാത്ത സ്ഥലത്തേക്ക് മാറിയിരിക്കോ. ലൗഡ് സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്തു. മാറിയിരുന്നോ? ഓക്കെ. അപ്പൊ ചോദ്യം മനസ്സിലായോ? ആ, ബാക്കി അത് ആ ബാക്കി. മുന്തിർ ഒന്ന് ഇടയിലൊന്ന് അക്ഷരം മാറി, ഒന്നുകൂടി ഒന്നുകൂടി ഓതി നോക്ക്. ലൈസ ലഹും എന്നാണോ ത്വാമിൻ എന്നാണോ? ലൈസ ലഹും ശ്രദ്ധിക്കൂ മുന്തിർ. ആദ്യത്തെ ചോദ്യമാണ്, സിമ്പിളായ ഒരു ഉത്തരമാണ് പറയുന്നത്. ചെറിയൊരു തെറ്റ്, എന്താണെന്ന് നോക്ക്, ഒന്നുകൂടി നോക്ക്, ശ്രദ്ധിക്ക്, ഒന്നുകൂടി ഓതി നോക്ക്. അയ്യോ, അപ്പോ ലൈസ ലഹും ത്വാമുൻ ഇല്ലാ മിൻ ദരീഇ. ത്വാമുൻ എന്നാണ്, ത്വാമിൻ എന്നല്ല കേട്ടോ. എപ്പോഴും ഖുർആൻ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണേ. ഒരു ഹർക്കത്ത് മാറുകയോ അല്ലെങ്കിൽ ഒരു അക്ഷരം മാറിയാൽ എന്താവും, അർത്ഥം മാറും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം മുന്തിർ കേപ്പി പറഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ഞാൻ ചില ആയത്തുകൾ ഓതും, അത് ഏത് സൂറത്തിൽ നിന്നാണെന്ന് പറയണം. റെഡിയാണോ? فَلْيَنْظُرِ الْإِنْسَانُ مِمَّ خُلِقَ خُلِقَ مِنْ مَاءٍ دَافِقٍ يَخْرُجُ مِنْ بَيْنِ الصُّلْبِ وَالتَّرَائِبِ إِنَّهُ عَلَى رَجْعِهِ لَقَادِرٌ. إِذْ يَدُ سُورَةِ الْوَجْنَنْغَلَا ഒന്നും കൂടി ഓതിത്തരാം. ഫല്യന്ദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ ഖുലിഖ മിമ്മ ഇൻ ദാഫിഖ യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് ഇന്നഹു അലാ റജ്ഇഹി ലഖാദിർ. കിട്ടിയോ? വേഗം ആലോചിക്ക്, അവസാന സമയം അവസാനിക്കാനായി. സൂറത്തു ക്ലിയർ ആയില്ല, ഏതാ സൂറത്ത് പറഞ്ഞു മനസ്സിലായില്ല. അല്ല അപ്പോ പറഞ്ഞത് തെറ്റായ ഉത്തരമാണ്. സൂറത്തു ത്വാരിഖാണ്, സൂറത്തു ത്വാരിഖ്. സൂറത്തു ത്വാരിഖ് ആയിരുന്നു ആദ്യം പറഞ്ഞിന്ന്. ആ വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. അതല്ലേ ഉസ്താദ് ഒരുവട്ടം ചോദിച്ചത്, ഏതാ

0: തോന്നണം.
1: ഓക്കെ,
0: ഓക്കെ. സിമ്പിളായ സൂറത്തിൽ എന്നാണ് എന്ത് ചെയ്യുക, ഒരായത്ത് ഓതും, അതിന് തൊട്ട് മുമ്പിലുള്ള ആയത്താണ് എന്ത് ചെയ്യേണ്ടത്, ഓതിത്തരേണ്ടത്. ശ്രദ്ധിക്കണേ. يحسب أن ما له أخلد يحسب أن ما له أخلد മുന്തിര ഒറ്റക്കല്ലേ കൂടെ ഉള്ളത്, വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലല്ലോ, തെറ്റി. يحسب أن ما له أخلد അതിന് മുമ്പേ ഉള്ള ആയത്. ഓക്കെ, ഇൻഷാല്ലാ ഇതുപോലെയുള്ള അവസരങ്ങൾ ഇനിയും ലഭിക്കും. അവസാനത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയോ? അല്ലദി ജമഅ മാലം വഅദ്ദദ. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ അവസരങ്ങൾ ലഭിക്കും. മുന്തിർ കേൾക്കുന്നുണ്ടോ? ഇൻഷാല്ലാ ഇനിയും ഇതുപോലെ പങ്കെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുഹമ്മദ് മുന്തിർ കെ പി ആയിരുന്നു അവസാനത്തെ കോളറായിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാ ഇതുപോലെയുള്ള ഖുർആൻ ടെലിക്യൂസ് ഇനിയും നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. അതിൻ്റെ സിലബസ് ഏതാണോ പറയുന്നത് അത് പഠിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു വിജയമായി മാറാൻ, ഇതിൻ്റെ ഒരു ശ്രോതാവായി മാറുവാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ രണ്ടാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം

0: ഇഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ 31 അധ്യായം സൂറ ലുഖ്മാന്റെ 12 മുതൽ 21 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് സലേഹ് അൽ ഷഹൂദ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം പഠിച്ചത് സൂറ ലുഖ്മാൻ 12-21 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് സലേഹ് അൽ ഷഹൂദ്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ മൂന്നാം അധ്യായം സൂറ അൽ ഇംറാൻ 23 മുതൽ 32 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ആദിൽ റയാൻ.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സാധാരണയായി സംഭവിക്കുന്ന തെറ്റുകൾ തിരുത്താൻ സഹായകമായ അത്തഹ്സീനിൽ ഇന്ന് പഠിപ്പിക്കുന്നത് ഹാഫിള് അബ്ദുഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സാധാരണ ഖിറാഅത്തിൽ ധാരാളം അബദ്ധങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് ക്ലാസുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതാണ്. അത് ശരിയാക്കുവാനും തജ്വീദും മഖ്റജും അനുസരിച്ച് കൃത്യമായ പാരായണം നടത്തുവാനും ഒരുപക്ഷെ ഇത്തരം ക്ലാസുകൾ നമുക്ക് ഉപകരിച്ചേക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ ഖലമിലെ 15 മുതലുള്ള ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കുന്നത്.
4: إذا تتلى عليه آياتنا قال أساطير الأولين سنسمه

0: പതിനഞ്ചാമത്തെ ആയത്തിൽ ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ. ഓതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇദാ തുത്ല, ഇവിടെ താഇന് സുക്കൂനാവുമ്പോൾ തുത്ല എന്നല്ല പറയേണ്ടത്, തുത്ല. ഇദാ തുത്ല അലൈഹി, ഖൽഖല ചെയ്യാൻ പാടില്ല. അലൈഹി ആയാതുന ഖാല അസാതീറു, അലൈഹി ആയാതുന ഖാല, അവിടെ ഖാഫിൻ്റെ ഉച്ചാരണം ഖാല അസാതീറു അല്ല, ഖാല അല്ല ഖാല. അസാതീറു എന്നതിന് പകരം അസാതീറു അല്ല പറയേണ്ടത്, അസാതീറു. അധികവും നമ്മുടെ പാരായണത്തിൽ അസാതീറു എന്നാണ് ഉണ്ടാവുക, അസാതീറുൽ അവലീൻ. അപ്പോൾ അസാതീറു എന്ന് തന്നെ പറയുക. അൽ അവലീൻ, ഇവിടെ മറ്റൊരു അബദ്ധം, അസാതീറുൽ അവലീൻ എന്ന് കൂട്ടി ഓതുമ്പോൾ അധികം ആളുകളും അസാതീറുൽ അവലീൻ എന്ന് പറയുന്നു. അസാതീറുൽ അവലീൻ, ലവലീൻ അല്ല, ഔവലീൻ, ഹംസയെ കൊണ്ടാണ് പറയേണ്ടത്. അസാതീറുൽ അവലീൻ.
1: ഇദാ തുത്ല അലൈഹി ആയാതുന ഖാല അസാതീറുൽ അവലീൻ.
0: പതിനാറാമത്തെ ആയത്തിൽ സനസിമുഹു അലൽ ഖുർത്തൂം, ഇവിടെ സനസിമുഹു അലൽ ഖുർത്തൂം ഓതുമ്പോൾ സനസിമുഹു ഹ എന്റെ ഉച്ചാരണം കൃത്യമല്ല, അതുപോലെ ഖുർത്തൂം എന്നതിലെ ഖ ത്വാഇന് പകരം ത. പ്രധാനമായിട്ടും രണ്ട് തെറ്റാണ് ഉണ്ടാവുക, ഒന്ന് ഖ മറ്റൊന്ന് ത്വ. ഖുർത്തൂം, ഖുർത്തൂം എന്ന് തന്നെ ഉച്ചരിക്കണം. സനസിമുഹു അലൽ ഖുർത്തൂം.
1: ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, അസ്ഹാബ സ്വാദ്.
0: അതുപോലെ തന്നെ ഇദ് അഖ്സമു എന്നതിലെ ഖാഫ്, അഖ്സമു അല്ല, ഇദ് അഖ്സമു. ലയസ്രിമുന്നഹ സ്വാദിനെ ശ്രദ്ധിക്കണം, ലയസ്രിമുന്നഹ സ്വാദ്, ലയസ്രിമുന്നഹ അല്ല.
1: മുസ്ബിഹീൻ
0: സ്വാദിനെ ശ്രദ്ധിക്കണം, അവിടെയും മുസ്ബിഹീൻ അല്ല, മുസ്ബിഹീൻ ഹും സ്വാദും.
1: മുസ്ബിഹീൻ സ്വാദ്, അതുപോലെ ഹ.
0: ഇതിങ്ങനെ പറയാൻ കാരണം നമ്മളൊക്കെ ഓതുന്നത് ഇന്ന ബലൗനാഹും കമാ ബലൗന അസ്ഹാബൽ ജന്ന, ഇത് അക്സമു ലേസിരി മുന്നഹ മുസ്ബിഹീൻ ഈ രൂപത്തിലായിരിക്കും. സാധാരണക്കാരൊക്കെ എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഓതുക. അപ്പോൾ എത്രയോ തെറ്റുകളാണ് വരിക, അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞ പദങ്ങൾ തന്നെ ഒരുപക്ഷെ ധാരാളം പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഏത് സൂറത്തിൽ ഏതായത്തിൽ നമ്മൾ ഓതുന്നുവോ അവിടെ ഒരു നമുക്ക് നമ്മുടേതായിട്ടുള്ള തെറ്റുകളാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇൻ

0: പതിനെട്ടാമത്തെ ആയത്തിൽ വലാ യസ്തസ്നൂൻ, ഇവിടെ വലാ യസ്തസ്നൂൻ, യസ്തസ്നൂൻ പറയേണ്ടത് യസ്തസ്നൂൻ, ഫ എന്ന അക്ഷരത്തിന് പകരം സീൻ, അതും തെറ്റാണ്. ഫതാഫ അലൈഹ ത്വാഇഫുൻ മിർ റബ്ബിക വഹും നാഇമൂൻ, ഇവിടെ ഫതാഫ ത്വാ അലൈഹ ത്വാഇഫുൻ, അവിടെയും ത്വാ, രണ്ടിലെയും ത്വാ എന്ന അക്ഷരമാണ് ശ്രദ്ധിക്കേണ്ടത്. ത്വാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരണം. ഇനി ത്വാഇഫുൻ, അവിടെ മദ് മുത്തസിലുണ്ട്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ വരുമ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ നിർബന്ധമാണ്. ഇനി ത്വാഇഫുൻ മിൻ റബ്ബിക, ത്വാഇഫുൻ അവിടെ ഫഅമിൽ ലം തൻവീനാണ്, ശേഷം മീം, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. ത്വാഇഫുൻ മിൻ റബ്ബിക. ഇനി മിൻ റബ്ബിക, ഇവിടെ മിൻ റബ്ബിക അല്ല, മിർ റബ്ബിക് എന്നാണ് പറയേണ്ടത്. സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ ഇദ്ഗാം ബിലാഗുന്ന, അവിടെ മണിക്കാതെ നൂനിനെ റായിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മിർ റബ്ബിക് വഹും നാഇമൂൻ, വഹും നാഇമൂൻ മദ് മുത്തസ്സിലാണ്. ശ്രദ്ധിക്കുക ഒന്നുകൂടെ.
1: إذا تتلى عليه آياتنا قال أساطير الأولين سنسمه على

0: സൂറത്തുൽ ഖലമിലെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ കേട്ടത് അത്തഹ്സീൻ
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

റേഡിയോയിൽ ഇപ്പോൾ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൽ പാരായണം നിർവഹിക്കുന്നത് അഹമ്മദ് സഊദ്. സൂറ ത്വാരിഖ്.

0: നമ്മൾ ഇതുവരെ കേട്ട പാരായണം സൂറ ത്വാരിഖ്. പാരായണം നിർവഹിച്ചത് അഹമ്മദ് സഊദ്.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന

0: അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലോകപ്രശസ്ത കാരികളുടെ ശ്രവണ സുന്ദരമായ പാരായണത്തിൽ ഖുർആൻ പൂർണ്ണമായും കേൾക്കാൻ ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുന്ന തൻസീലിൽ ഇപ്പോൾ സൂറത്ത് ഇസ്രാ 71 വചനം മുതൽ പൂർണ്ണമായും സൂറത്ത് മറിയം പൂർണ്ണമായും ഇപ്പോൾ കേൾക്കാം. പാരായണം ചെയ്യുന്നത് ഖാരിഅ അഹമ്മദ് അൽ അജ്മി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

الله فهو المهتد ومن يضلل فلن تجد لهم أولياء من دونه ونحشرهم

لله الحق هو خير ثوابا وخير عقبا. واضرب لهم

أهلها لقد جئت شيئا إمرا قال لم أقل إنك لن تستطيع معي صبرا

قال ربك هو علي هين وقد خلقتك من قبل ولم

تحزني قد جعل ربك تحتك سريا وهزي إليك بجذع النخلة تساقط

لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر

لسانك لتبشر به المتقين وتنذر به قوما لدا وكم أهلكنا

0: ഖാരിഅ് അഹമ്മദ് ബിൻ അലി അൽ അജ്മി. സൂറത്തുൽ ഇസ്റാ 71 വചനം മുതൽ പൂർണ്ണമായും സൂറത്ത് മറിയമും പാരായണം ചെയ്തതാണ് തെൻസീലിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തെൻസീൽ സമാപിക്കുന്നു.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
2: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
1: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ

നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: വചനം 15.
2: വലില്ലാഹി, അല്ലാഹുവിനു, അല്ലാഹുവിനു തന്നെ, യസ്ജുദു, സുജൂദ് ചെയ്യുന്നു, മൗ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളവർ, വൽ അർളി, ഭൂമിയിലും, തൗഅൻ, അനുസരണപൂർവം, സ്വമനസ്സാലെ, വകർഹൻ, അതൃപ്തിയോടും, വെറുപ്പായിക്കൊണ്ട്, നിർബന്ധിതമായും, വലിലാലുഹും, അവരുടെ നിഴലുകളും, ബിൽ ഗുദുവി, രാവിലെ, വൽ ആസാൽ, വൈകുന്നേരവും വൈകുന്നേരങ്ങളിലും.

0: ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവർ സ്വമനസ്സാലെയും വെറുപ്പോടെയും അള്ളാഹുവിനു തന്നെ സുജൂദ് ചെയ്യുന്നു. രാവിലെയും വൈകുന്നേരങ്ങളിലും അവരുടെ നിഴലുകളും സുജൂദ് ചെയ്യുന്നു.
1: ഓത്തിന്റെ സുജൂദ് ചെയ്യേണ്ടുന്ന ആയത്തുകളിൽ ഒന്നാണിതും. ആരാധനയായി ചെയ്യപ്പെടുന്ന സാഷ്ടാംഗ നമസ്കാരത്തെ ഉദ്ദേശിച്ചാണ് സാധാരണ നാം സുജൂദ് എന്ന് പറയാറുള്ളതെങ്കിലും വിധേയത്വവും താഴ്മയും പ്രകടിപ്പിക്കുക എന്നാണതിൻ്റെ മൂലാർത്ഥം. സുജൂദ് രണ്ടു വിധത്തിലുണ്ട്, സ്വന്തം ഇച്ഛയനുസരിച്ചുള്ളതും ഏതെങ്കിലും നിലക്കുള്ള വിധേയത്വം അനുസരിച്ചുള്ളതും. ഇച്ഛാനുസരിച്ചും സ്വമനസാലയും ഉണ്ടാകുന്ന സുജൂദാണ് പുണ്യകർമ്മവും പ്രതിഫലം നൽകപ്പെടുന്നതുമായിരിക്കുക. ഫസ്ജുദു ലില്ലാഹി വഅബ്ദു, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയും ആരാധന ചെയ്യുകയും ചെയ്യുവിൻ എന്നതുപോലെയുള്ള കൽപ്പനകൾ ഈ അർത്ഥത്തിലുള്ള സുജൂദിനെ പറ്റിയാകുന്നു. നിഴലുകൾ സുജൂദ് ചെയ്യുന്നുവെന്ന് ഈ വചനത്തിലും സൂറത്തിൻ നഹ്ലിലെ 48 കാണുന്നത് രണ്ടാമത്തെ അർത്ഥത്തിൽ ഉൾപ്പെടുന്ന സുജൂദിനെ പറ്റിയുമാകുന്നു. ആകാശഭൂമികളിലുള്ള ജീവികളും മലക്കുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുവെന്ന് സൂറത്തിൻ നഹ്ലിലെ 39 പറഞ്ഞിരിക്കുന്നതിൽ ഈ രണ്ടർത്ഥത്തിലുള്ള സുജൂദുകളും ഉൾപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറയുന്ന പക്ഷം താഴ്മയും ഭക്തിയും അർപ്പിച്ചുകൊണ്ട് ആരാധനാരൂപത്തിൽ ചെയ്യപ്പെടുന്ന സാഷ്ടാംഗ നമസ്കാരത്തിനും ഏതെങ്കിലും നിർബന്ധത്തിനോ അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി നിയമങ്ങൾക്കോ വഴങ്ങിക്കൊണ്ടുള്ള വിധേയത്വത്തിനും സുജൂദ് എന്ന് പറയപ്പെടും. ഇമാം റാഗിബിൻ്റെ അൽ മുഫ്രദാത്തും മറ്റും നോക്കുക. ആകാശഭൂമികളിലുള്ളവർ മംഫിസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതിൽ മലക്കുകൾ, മനുഷ്യർ, ജിന്നുകൾ എന്നീ ബുദ്ധിവർഗ്ഗങ്ങളെല്ലാം ഉൾപ്പെടുന്നു. മലക്കുകൾ മുഴുവനും മനുഷ്യരിലും ജിന്നുകളിലുമുള്ള സത്യവിശ്വാസികളും സ്വമനസാലെയും ഇച്ഛയനുസരിച്ചും തന്നെ അള്ളാഹുവിന് ആരാധനയായി സുജൂദ് ചെയ്യുന്നു. കപട വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മുസ്ലിങ്ങളായി അഭിനയിക്കുന്നവരാകെക്കൊണ്ട് മനമില്ല മനസ്സോടെയാണെങ്കിലും അവരും അള്ളാഹുവിന് സുജൂദ് ചെയ്യേണ്ടി വരുന്നു. അതുപോലെ ചില അത്യാപൽ ഘട്ടങ്ങൾ നേരിടുമ്പോൾ തങ്ങളുടെ ഇതര ദൈവങ്ങളെയെല്ലാം മറന്ന് യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് അവന് സുജൂദായി വീഴുവാൻ ബഹുദൈവ വിശ്വാസികളും ചിലപ്പോൾ നിർബന്ധിതരാകാറുണ്ട്. അള്ളാഹു നിശ്ചയിച്ച പ്രകൃതി വ്യവസ്ഥകൾക്കു മുന്നിൽ തലകുനിക്കുകയും അവക്ക് വഴങ്ങുകയും ചെയ്യുന്നതിൽ നിന്ന് ആരും ഒഴിവല്ലതാനും. ജീവികളും നിർജീവികളുമടക്കം സകല വസ്തുക്കളും ഈ അർത്ഥത്തിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവർ തന്നെ. നിഴലുകൾ പദാർത്ഥങ്ങളില്ലെങ്കിലും അവ പോലും അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു വച്ചിട്ടുള്ള പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇരിക്കുന്നത്. ഉദാഹരണമായി രാവിലെയും വൈകുന്നേരവും അവയ്ക്ക് ദൈർഘ്യം കൂടുന്നു, പിന്നീട് അവ ചുരുങ്ങുന്നു. ചില പ്രത്യേക അവസരങ്ങളിൽ അവ വലത്തോട്ട് തിരിയുന്നു, മറ്റു ചിലപ്പോൾ ഇടത്തോട്ടും തിരിയുന്നു. അതിലൊന്നും യാതൊരു മാറ്റവും വരുത്തുവാൻ ആർക്കും സാധ്യമല്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വത്തെയും പരിശുദ്ധതയെയും വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങളാണല്ലോ. സൂറത്ത് നഹൽ 48-49, സൂറത്തിൽ ഹജ്ജ് 18 എന്നീ വചനങ്ങളും അവയുടെ വ്യാഖ്യാനവും കൂടി നോക്കുക.
2: വചനം 16.
0: ഉൽ, പറയുക. മൻ, ആരാണ്? റബ്ബു, റബ്ബ്, രക്ഷിതാവ്, നാഥൻ. അസ്സമാവാതി, ആകാശങ്ങളുടെ. വൽ അർദ്, ഭൂമിയുടെയും. ഉൽ, പറയുക. അല്ലാഹു, അല്ലാഹുവാണ്. ഉൽ, പറയുക. അഫത്തഖദ്തും, എന്നിരിക്കെ അപ്പോൾ നിങ്ങൾ ആക്കിയിരിക്കയാണോ? മിൻ ദൂനിഹി, അവന് പുറമെ. ഔലിയാ, ചില രക്ഷാധികാരികളെ, കാര്യകർത്താക്കളെ. ലാ യംലിക്കൂൻ, സ്വാധീനമാക്കാത്ത. അവർ അധീനമാക്കുന്നില്ല. ലി അംഫുസിഹിം, തങ്ങളുടെ സ്വന്തങ്ങൾക്ക്, തങ്ങൾക്കു തന്നെ. നഫ് അൻ, ഒരു ഉപകാരത്തെ. വലാ ദറൻ, ഒരു ഉപദ്രവത്തെയും ഇല്ല. ഉൽ, പറയുക. ഹൽ യസ്തവി, സമമാകുമോ. അൽ അഅമ, അന്ധൻ. വൽ ബസീർ, കാഴ്ചയുള്ളവനും. അം, അതല്ല, അല്ലാത്ത പക്ഷം. അതോ. ഹൽ തസ്തവി, സമമാകുമോ. അല്ലുലുമാറ്റു, അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ. വൻ നൂറു, പ്രകാശവും. അം ജഅലു, അതല്ല അവർ ആക്കിയോ. ലില്ലാഹി, അല്ലാഹുവിനു. ശുറകാ, ചില പങ്കുകാരെ. ഖലഖു, അവർ സൃഷ്ടിച്ചിരിക്കുന്നു. കഖൽഖിഹി, അവൻ്റെ സൃഷ്ടി പോലെ. ഫതശാബഹ, എന്നിട്ടു തിരിച്ചറിയാതായി. പരസ്പരം സാദൃശ്യമായി. അൽ ഖൽഖു സൃഷ്ടി. അലൈഹിം അവർക്ക്. ഖുൽ പറയുക. അല്ലാഹു അല്ലാഹു. ഖാലിഖു സൃഷ്ടാവാകുന്നു. കുല്ലി ശൈഇൻ എല്ലാ വസ്തുവിൻ്റെയും. വഹുവൽ വാഹിദു അവനത്രേ ഏകനും. അൽ ഖഹാർ സർവാധികാരിയായ.

0: فتشابه الخلق عليهم قل الله خالق كل شيء وهو الواحد القهار.
1: പറയുക, ആരാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്? പറയുക, അല്ലാഹുവാണ്. അഥവാ എന്നല്ലാതെ മറുപടി പറയുവാനില്ലല്ലോ. പറയുക, എന്നിരിക്കെ തങ്ങളുടെ സ്വന്തങ്ങൾക്കു തന്നെയും ഒരു ഉപകാരമാകട്ടെ ഉപദ്രവമാകട്ടെ ചെയ്യുവാൻ സ്വാധീനമില്ലാത്ത ചില രക്ഷാധികാരികളെ അവന് പുറമെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയോ? പറയുക, അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ? അല്ലാത്ത പക്ഷം അന്ധകാരങ്ങളും പ്രകാശവും സമമാകുമോ? അതല്ല, അള്ളാഹുവിനു ഇവർ പങ്കാളികളെ ഏർപ്പെടുത്തിയിരിക്കുന്നുവോ? അതെ, അവൻ സൃഷ്ടിച്ചതുപോലെ അവർ സൃഷ്ടിച്ചിട്ട് ഇവർക്ക് സൃഷ്ടികൾ തമ്മിൽ തിരിച്ചറിയാതായിരിക്കുന്നുവോ? പറയുക, അള്ളാഹു എത്രേ എല്ലാ വസ്തുവിൻ്റെയും സ്രഷ്ടാവ്. അഥവാ വേറെ സ്രഷ്ടാവേ ഇല്ല. അവനത്രേ സർവാധികാരിയായുള്ള ഏകനും.
2: ബഹുദൈവ വിശ്വാസിയെ അന്ധനോടും ബഹുദൈവ വിശ്വാസത്തെ അന്ധകാരത്തോടും സത്യവിശ്വാസിയെ കാഴ്ചയുള്ളവനോടും സത്യവിശ്വാസത്തെ പ്രകാശത്തോടും ഉപമിച്ചിരിക്കുകയാണ്. ഈ വചനത്തിലെ ആശയം ഒരു വിശദീകരണവും കൂടാതെ സ്വയം വ്യക്തമാകുന്നു.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.

0: من الحي وترزق من تشاء بغير حساب.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് ഫീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആലി ഇംറാനിലെ 16 മുതൽ 27 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: അപ്പോൾ ഇനി നമുക്ക് ഹിഫ്ളുൽ ഖുർആനിലേക്ക് പ്രവേശിക്കാം.
2: അതെ, ഈ ഒരു പരിപാടിയിലൂടെ നമ്മുടെ ശ്രോതാക്കൾ വിശുദ്ധ ഖുർആനിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മനഃപ്പാഠമാക്കുകയാണ്.
1: തീർച്ചയായും, വളരെ ലളിതമായി ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരു മാർഗമായി പല ശ്രോതാക്കളും ഹിഫ്ളുൽ ഖുർആനിലെ അവലംബിക്കുന്നുണ്ട്.
2: അൽഹംദുലില്ലാ. ഇന്ന് സൂറത്തുൽ അഹ്സാബിൽ നിന്നും 37-ാമത്തെ വചനത്തിൻ്റെ 3-ാം ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്.
1: തീർച്ചയായും, ഈ വചനത്തിന്റെ 2 ഭാഗങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നാം മനഃപ്പാഠമായി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നും ഹിഫ്ളുൽ ഖുർആനിലൂടെ ശ്രോതാക്കളുടെ മുന്നിലെത്തുന്നത് ബഹുമാന്യനായ ഹാഫിള് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ ഭാഗത്തിൻ്റെ തൊട്ടടുത്ത ചെറിയ ഒരു ഭാഗം കൂടി ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

لكي لا يكون على المؤمنين لكي لا يكون على المؤمنين

0: ഹറജ് ഹറജ്.
1: തൽക്കാലം അതുവരെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ബാക്കി കൂടി ചേർത്താലാണ് അതിൻ്റെ ആശയവും അർത്ഥവും ഭാഗമൊക്കെ പൂർത്തിയാവുകയുള്ളൂ. അതിൻ്റെ ബാക്കിയിലേക്ക് ചേർത്തി വായിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ആയത്തിൻ്റെ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ. തൽക്കാലം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഹറജ് എന്ന് സുക്കൂന് വെച്ച് തൽക്കാലത്തേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം വഖഫ് ചെയ്യുകയാണ്.
0: لِكَيْ لَا يَكُونَ عَلَى الْمُؤْمِنِينَ حَرَجٌ.

0: ആയത്തിന്റെ അവസാന ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറാ.
1: ഹിഫ്ളുൽ ഖുർആനിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
2: ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 37-ാം വചനത്തിന്റെ 3-ാം ഭാഗമാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപാഠമായി പഠിച്ചത്.
1: ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ ജഅഫർ സലഫി.
3: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷുകരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പാരായണം ചെയ്യുന്നത് പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 444-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിന്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീൻ പ്രോഗ്രാമിലൂടെ സൂറത്തു അൽ ഖലം, സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദു ഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ സാധാരണ ഖിറാഅത്തിൽ, പാരായണത്തിൽ ഉണ്ടാവുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. ഇന്ന് ഇൻഷാ അള്ളാ സൂറത്തുൽ ഖലം നമുക്ക് പഠിക്കാം.

0: نعمة ربك بمجنون وإن لك لأجرا غير ممنون وإنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون.
1: سورة القلم 1-6 വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്തത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളും ശ്രദ്ധിക്കുക. നൂൻ ഇവിടെ മദ് ഹർഫിയാണ്, മദ് ലാസിം ഹർഫി മുഖഫഫ്. അതിനെ 2, 4, 6 ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാം. സൂറത്തുൽ ഖാഫിലെ ഖാഫ് ഈ മദ്, അതുപോലെ സ്വാദ്, അതേപോലെ നൂൻ, ഇവിടെയൊക്കെ ഇതേ തരത്തിലാണ് നീട്ടേണ്ടത്. അപ്പോൾ നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഇനി വൽ ഖലമി വമാ യസ്തുറൂൻ ഈ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൽ ഖലമി, പലപ്പോഴും ഓത്തിൽ വൽ ഖലമി വമാ യസ്തുറൂൻ ഇങ്ങനെ ഓതുമ്പോൾ വൽ ഖലമി ഖാഫിന് പകരം കാഫ്, അതുപോലെ മറ്റൊന്ന് ഈ ഖലം എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാൻ പറ്റും ഖാഫിന് പകരം കാഫാവുമ്പോൾ. എന്നാൽ യസ്തുറൂൻ അവിടെ നമ്മൾ ത എന്ന അക്ഷരമാണ് ഉച്ചരിക്കാറുള്ളത്, യസ്തുറൂൻ പലപ്പോഴും ശ്രദ്ധിക്കാതെ എങ്ങനെ ആവുന്നു. അവിടെ ത്വാ എന്ന അക്ഷരമാണ് ഉള്ളത്, യസ്തുറൂൻ ഉച്ചരിക്കുമ്പോൾ, ത്വാനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. അപ്പോൾ വൽ ഖലമി വമാ യസ്തുറൂൻ. രണ്ടാമത്തെ ആയത്തിൽ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഇവിടെ മാ അൻത മദ് മുൻഫസിലുണ്ട്, 4, 5 ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. അൻത ഇഖ്ഫം ബിഗുന്ന, ആ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ ഓതുമ്പോൾ മാ അൻത, പലപ്പോഴും മാ അൻത ബിറബ്ബിക, മാ അൻത ബിനിഅമതി റബ്ബിക, അങ്ങനെ ആവുമ്പോൾ ഹംസയുടെ ഉച്ചാരണം കൃത്യമല്ല. ഹംസയുടെ ഉച്ചാരണം ശരിയാകുന്നതിനാണ് നമ്മൾ മദ് ചെയ്യുന്നത്. അപ്പോൾ മാ അൻത എന്ന് തന്നെ പറയണം. ബിനിഅമതി, ഇവിടെ ബിനിഅമതി എന്നതിലെ ഐൻ്റെ ഉച്ചാരണം, ഐന് ഹംസയാവുന്നത് ബിനിഅമതി, മാ അൻത ബിനിഅമതി റബ്ബിക. ഇത് ധാരാളം അക്ഷരങ്ങളുടെ ഉച്ചാരണം അല്ലെങ്കിൽ മഖ്റജ് ശരിയാവാതിരിക്കാനാവും കാരണം. എങ്ങനെ മാൻ തബിനിഅമതി റബ്ബിക എന്ന് പറയുമ്പോൾ, അപ്പോൾ ഓരോ അക്ഷരവും അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും എടുത്ത് ഉച്ചരിക്കുക എന്നുള്ളതാണ്.
0: മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ.
1: ബിമജ്നൂൻ ജീമിനെ ഖൽഖല ചെയ്യണം. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. ഇവിടെ നൂൻ ശദ്ദ് മണിക്കണം. ല അജിറൻ ജീമിനെ ഖൽഖല ചെയ്യണം. ഗൈറ മംനൂൻ, മംനൂൻ മദ് ഇഅറിദുൽ സുക്കൂൻ ഓതുമ്പോൾ വഇന്ന ലക ലഅജ്റൻ, വഇന്ന ലക ലഅജ്റൻ ഗൈറ, ഗൈൻ ഈ അക്ഷരമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഗൈറ മംനൂൻ, ഗൈറ എന്ന് പറയാതെ ഗൈറ എന്ന് തന്നെ, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം.
0: وَإِنَّ لَكَ لَأَجْرًا غَيْرَ مَمْنُونٍ وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ.
1: وَإِنَّكَ نون شد മണിക്കണം. لَعَلَى خُلُقٍ, خُلُقٍ خاء قاف രണ്ടിന്റെയും ഉച്ചാരണം ശ്രദ്ധിക്കണം. عظيم ضاد. ഇവിടെ പാരായണത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് വഇന്നക ലഅല, വഇന്നക ലഅല, ലഅല ലഅല, ഇത് രണ്ടും ഐനും ഹംസയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ലഅല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, അങ്ങനെ തന്നെ വായിക്കണം. ഖുലുഖിൻ ഖാ ഖാഫ്, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം ഖാ, അതിനും തൊട്ട് അപ്പുറത്തായിട്ടാണ് ഖാഫ്. അപ്പോൾ ഖാ ഖാഫ് ശ്രദ്ധിക്കുക. അസീം പലപ്പോഴും നമ്മൾ പറയുന്നത് പലപ്പോഴും എന്നല്ല, അധികവും നമ്മൾ അലീം എന്നാണ്, അധികം ആളുകളും അലീം എന്നാണ് പറയുന്നത്. അഥവാ സ്വാദിന് പുള്ളിയിട്ട ദ്വാദും, ത്വാന് പുള്ളിയിട്ടാൽ ഉള്ള ദ്വാദും, അതുപോലെ അള്ളാഹു എന്നതിലെയും ഉച്ചാരണമൊക്കെ നമ്മൾ ഒരുപോലെയാണ് പറയാറുള്ളത്. അത് ശ്രദ്ധിക്കണം. അസീം അസീം എന്ന് തന്നെ പറയണം. ഫസത്തു ബസീറു വയു ബസീറൂൻ, ഇവിടെ സ്വാദിൻ്റെ ഉച്ചാരണം രണ്ട് പദത്തിലും ഫസത്തു ബസീറു വയു ബസീറൂൻ, ഇവിടെ രണ്ടും സ്വാദിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. സീന് അല്ല, ഫസത്തു ബസീറു വയു ബസീറൂൻ അല്ല, ഫസത്തു ബസീറു വയു ബസീറൂൻ, അങ്ങനെ തന്നെ വായിക്കണം. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, ഇവിടെ ബി അയ്യിക്കുമുൽ മഫ്തൂൻ. സാധാരണക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട, അഥവാ തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും പഠിക്കാത്ത ആളുകളൊക്കെ ഓതിപ്പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ബി അയ്യിക്കും. ഇവിടെ ബി അയ്യി രണ്ട് യാ കാണും, അതിനെ ബി അയ്യിക്കുമുൽ നോ അല്ലെങ്കിൽ ആദ്യത്തേതിന് സുക്കൂൻ നൽകിക്കൊണ്ട് ഒരു പ്രത്യേകിച്ചും അതിനെ എടുത്തു വായിക്കേണ്ടതില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് ബി അയ്യിക്കുമുൽ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ബി അയ്യിക്കുമുൽ ബി അയ്യിക്കുമുൽ, ഇത് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ബി അയ്യിക്കുമുൽ മഫ്തൂൻ മഫ്തൂൻ, അങ്ങനെ തന്നെ വായിക്കുക. നൂൻ വൽ

0: إنك لعلى خلق عظيم فستبصر ويبصرون بأيكم المفتون.
1: سورة القلم ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പറയണത്തിൽ തെറ്റുകൾ ഇല്ലാതെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് അത്തഹസീൻ. ഇന്നത്തെ അത്തഹസീനിലൂടെ സൂറത്തു അൽ ഖലം കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
3: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ

0: പ്രോഗ്രാം തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
4: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ

അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അള്ളാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അള്ളാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അള്ളാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്.
1: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
0: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 19 മുതൽ 29 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ് അബ്ദുർ റഷീദ് സൂഫി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
6: അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയിൽ വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തു റഅദിന്റെ 19 മുതൽ 29 വരെ വചനങ്ങളാണ് നാം കേട്ടത്. 1964 സോമാലിയയിൽ ജനിക്കുകയും 1991 ഖത്തറിലേക്ക് താമസമാക്കുകയും ചെയ്ത് സോമാലിയ ഖത്തർ ഇരട്ട പൗരത്വം നേടിയ, ഇപ്പോൾ ദോഹയിലെ അനസ് ബിൻ മാലിക് മസ്ജിദിലെ ഇമാമായ അൽ ഖാരി അബ്ദുറഷീദ് സൂഫി.
1: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ പാരായണം. മുഹമ്മദ് അയ്യൂബ്, സൂറ കഹഫ് 45, മറിയം ത്വാഹ 89 വചനങ്ങൾ.

0: നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ പാരായണം മുഹമ്മദ് അയ്യൂബ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്തു റഅദ് 17-19 കൂടി വചനങ്ങളുടെ അർത്ഥവും അതിന്റെ വ്യാഖ്യാനവും വിശദീകരിക്കുന്നു.
3: വചനം 17.
4: അൻസല, അവൻ ഇറക്കി. മിനശ്ശമായി, ആകാശത്തുനിന്നു. മാ അൻ, വെള്ളം. ഫശാലച്ച്, എന്നിട്ട് ഒലിച്ചു, ഒഴുകി. ഔദിയത്തുൻ, താഴ്വരകൾ. ബിഖദരിഹ, അവയുടെ തോതനുസരിച്ച്, കണക്കനുസരിച്ച്. ഫഹ്തമല, എന്നിട്ട് വഹിച്ചു വന്നു. അസ്സൈലു, ഒഴുക്ക്, വെള്ളം. സബദ, ഒരുതരം നുരയെ. പദ. റോബിയ, പൊന്തി നിൽക്കുന്ന. വമിമ്മായൂഖിദൂന, അവർ തീ കത്തിക്കുന്ന വസ്തുവിൽ നിന്നും കത്തിച്ചു പഴുപ്പിക്കുന്ന വസ്തുവിൽ നിന്നും. അലൈഹി, അതിന്മേൽ. ഫിന്നാരി, തീയിൽ. ഇബ്തിഗാ, ആഗ്രഹിച്ചുകൊണ്ട്. ഹിലിയത്തിൻ, വല്ല ആഭരണത്തെയും. ഔ മതാഇൻ, അല്ലെങ്കിൽ ഉപകരണത്തെയും. സബദുൻ, നുരയുണ്ടായിരിക്കും. മിത്ലുഹു, അതുപോലുള്ള. കദാലിക, അപ്രകാരം. യദ്രിബു, ആക്കുന്നു, വിവരിക്കുന്നു, അടിക്കുന്നു. അല്ലാഹു, അല്ലാഹു. അൽഹഖ്, യഥാർത്ഥത്തെ, ന്യായമായതിനെ. വൽബാത്തില, ആ യഥാർത്ഥത്തെ, അന്യായമായതിനെയും. ഫഅമ്മ, എന്നാലപ്പോൾ. അസ്സബദു, നുര, പദ. ഫയദ്ഹബു, അതുപോകും, നശിക്കുന്നു. ജുഫാഅൻ, പുറന്തള്ളായി. എന്നാൽ ഉപയോഗപ്പെടുന്നതാകട്ടെ, മനുഷ്യർക്ക്, ഫയം കുത്തു, അത് താമസിക്കുന്നു, തങ്ങുന്നു, ഫിൽ അർദ്ദി, ഭൂമിയിൽ, കദാലിക, അപ്രകാരം, യദ്രിബുല്ലാഹു, അല്ലാഹു ആക്കുന്നു, വിവരിക്കുന്നു, അൽ അംസാൽ, ഉപമകളെ, ഉദാഹരണങ്ങൾ.

0: فيمكث في الأرض كذلك يضرب الله الأمثال.
1: അവൻ അഥവാ അള്ളാഹു ആകാശത്തുനിന്നു മഴവെള്ളം ഇറക്കി, എന്നിട്ട് പല താഴ്വരകളും അവയുടെ തോതനുസരിച്ച് വെള്ളം ഒഴുക്കി, അപ്പോൾ ആ ഒഴുക്ക് പൊന്തിവരുന്ന ഒരു തരം നുരയെ വഹിച്ചുകൊണ്ടുവന്നു. വല്ല ആഭരണത്തെയോ ഉപകരണത്തെയോ ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ച് തീയിലിട്ട് അവർ ചുട്ടുപഴിപ്പിക്കാറുള്ള ലോഹവസ്തുവിൽ നിന്നും അതുപോലെയുള്ള നുരയുണ്ടായിരിക്കും. അപ്രകാരം യഥാർത്ഥത്തെയും അയഥാർത്ഥത്തെയും അള്ളാഹു ഉപമിച്ച് വിവരിക്കുന്നു. എന്നാലപ്പോൾ ആ നുര അത് പുറന്തള്ളായി നശിച്ചു പോകുന്നു. എന്നാൽ മനുഷ്യർക്ക് ഉപയോഗപ്പെടുന്ന വസ്തുവാകട്ടെ, അത് ഭൂമിയിൽ തങ്ങി നിൽക്കുകയും ചെയ്യുന്നു. അപ്രകാരം അള്ളാഹു ഉപമകളെ വിവരിക്കുന്നു.
2: അള്ളാഹു തന്നെ പ്രസ്താവിച്ചതുപോലെ യഥാർത്ഥവും അയഥാർത്ഥവും അഥവാ സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസത്തിന് നല്ല ഉദാഹരണങ്ങളാണിത്. ഒന്ന് വെള്ളവുമായി ബന്ധപ്പെട്ടതും മറ്റേത് തീയുമായി ബന്ധപ്പെട്ടതും. രണ്ടിലെയും സാദൃശ്യബിന്ദു ഒന്നു തന്നെ. ഇതുപോലെ കപടവിശ്വാസികളെക്കുറിച്ചും തീയും വെള്ളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഉപമകൾ അൽബക്കറ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. താഴെ കാണുന്നതുപോലെ ചില ഹദീസുകളിലും അപ്രകാരം കാണാം. ഈ ഉപമകളുടെ സാരം ഇങ്ങനെ മനസ്സിലാക്കാം. മഴ വർഷിക്കുന്നതോടെ മലഞ്ചെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരകളിലൂടെ അതതിന്റെ വലുപ്പവും കിടപ്പുമനുസരിച്ച് മലവെള്ളം കുത്തി ഒഴുകി വരുമല്ലോ. ധാരാളം നുരയും പതയും വഹിച്ചുകൊണ്ടായിരിക്കും അതൊഴുകി വരുന്നത്. അതുപോലെ തന്നെ ആഭരണം മുതലായ ചില ഉപകരണങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടി സ്വർണം, വെള്ളി, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ തീയിലിട്ട് പഴുപ്പിച്ച് ഉരുക്കിയെടുക്കുമ്പോൾ അതിനുമീതെയും ഒരു തരം പതയും നുരയും കാണാവുന്നതാണ്. ഈ രണ്ടു തരം നുരകളും ഉപകാരമില്ലാത്ത കീടങ്ങളാണെന്നു മാത്രമല്ല, അവക്ക് നിലനിൽപ്പുമുണ്ടായിരിക്കയില്ല. വെള്ളത്തിലെ നുര താഴ്വരയുടെ ഓരങ്ങളിലൂടെയും മറ്റുമായി ചിന്നിച്ചിതറി പുറന്തള്ളപ്പെട്ടു പോകുന്നു. തീ ചൂളകളിലെ നുരയും അതുപോലെ പുറന്തള്ളപ്പെട്ടു പോകുന്നു. അവയിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ഭാഗമാകട്ടെ, അഥവാ ഒന്നാമത്തേതിൽ വെള്ളവും രണ്ടാമത്തേതിൽ ലോഹദ്രാവകവും ശേഷിക്കുകയും അവയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുപോലെ വിദ്യയായുള്ളത് ആദ്യം ആകർഷകമായി വെളിപ്പെടുമെങ്കിലും താമസം വിന ഉപകാരമില്ലാതെ നശിച്ചു പോകും. സത്യമാകട്ടെ സ്ഥിരവും ഭദ്രവുമായി അവശേഷിക്കുകയും അതിന്റെ പ്രയോജനം നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ ഉപമയിൽ നിന്ന് മറ്റൊരു വസ്തുത കൂടി ഗ്രഹിക്കേണ്ടതുണ്ട്. കീടവും നുരയും പുറന്തള്ളപ്പെട്ടു പോയ ശേഷം ലഭിക്കുന്ന വെള്ളവും ലോഹവും കൊണ്ടുള്ള പ്രയോജനം അവയെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ സ്ഥിതിക്കനുസരിച്ച് കൂടിയും കുറഞ്ഞും വരുമല്ലോ. അതുപോലെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സത്യയാഥാർത്ഥ്യങ്ങളിൽ എത്ര കണ്ട് ശ്രദ്ധ പതിപ്പിക്കുകയും അവ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും അവ മൂലം ലഭിക്കുന്ന പ്രയോജനവും. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമാരൂപത്തിൽ ഈ വാസ്തവം ഇപ്രകാരം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച സന്മാർഗത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദാഹരണം ഒരു മഴയുടെ മാതിരിയാകുന്നു. അത് വല്ല ഭൂമിയിലും ബാധിക്കുമ്പോൾ അതിൽ ഒരു വിഭാഗം ആ വെള്ളം സ്വീകരിച്ച് പുല്ലുകളും ധാരാളം സസ്യങ്ങളും ഉളപ്പിക്കുന്നു. അതിൽ വരണ്ട പ്രദേശങ്ങളും ഉണ്ടായിരിക്കും. അവ ആ വെള്ളം തടഞ്ഞുവെക്കും. എന്നിട്ട് അതുമൂലം അള്ളാഹു ജനങ്ങൾക്ക് പ്രയോജനം നൽകുന്നു. അങ്ങനെ അവർ കുടിക്കുകയും കാലികളെ മേയിക്കുകയും ഒടിപ്പിക്കുകയും കൃഷിയുണ്ടാക്കുകയും ചെയ്യുന്നു. വേറെ ഒരു വിഭാഗത്തിനും ആ മഴ ബാധിക്കും. അവ വെറും മരുപ്രദേശങ്ങളായിരിക്കും. അവ വെള്ളം തടഞ്ഞുവെക്കുകയോ സസ്യങ്ങളെ മുളപ്പിക്കുകയോ ചെയ്യില്ല. അള്ളാഹുവിന്റെ മതത്തിൽ വിജ്ഞാനം നേടുകയും അള്ളാഹു എന്നെ നിയോഗിച്ചയച്ച കാര്യം അവൻ ഉപയോഗപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ അത് അറിയുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തവരുടെയും അതിലേക്ക് തലപൊക്കി നോക്കാതെയും എന്നെ അയക്കപ്പെട്ട സന്മാർഗം സ്വീകരിക്കാതെയും ഇരിക്കുന്നവരുടെയും ഉപമയാകുന്നു അത്. ബുഖാരി മുസ്ലിം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച മറ്റൊരു നബിവചനത്തിന്റെ സാരം ഇങ്ങനെയാകുന്നു, എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു തീ കത്തിച്ചവന്റെ മാതിരിയാകുന്നു. അതിന്റെ ചുറ്റുപാടും വെളിച്ചം പ്രകാശിച്ചപ്പോൾ വണ്ടുകളും തീയിൽ ചാടി വീഴാറുള്ള ഈ പ്രാണികളും അതിൽ വന്നു വീഴാൻ തുടങ്ങി. അവൻ അവയെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അവ അവനെ തോൽപ്പിച്ച് അതിൽ തിരക്കി വീണുകൊണ്ടിരിക്കുകയായി. ഇതാണ് എന്റെയും നിങ്ങളുടെയും ഉപമ. ഞാൻ നിങ്ങളുടെ ഊരക്ക് പിടിച്ച് തീയിനെ വിട്ടേച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ അതിജയിച്ച് അതിൽ വീഴുകയും ചെയ്യുന്നു. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം.
0: വചനം 18.
1: ലില്ലദീന സ്തജാബു, ഉത്തരം നൽകിയവർക്ക്. ലിറബ്ബിഹിം, തങ്ങളുടെ റബ്ബിന്. അൽ ഹുസ്ന, ഏറ്റവും നല്ലത്. വല്ലദീന ലം യസ്തജീബു, ഉത്തരം ചെയ്യാത്തവർ. ലഹു, അവന്. ലൗ അന്ന ലഹും, അവർക്കുണ്ടായിരുന്നുവെങ്കിൽ. മാ ഫിൽ അർദി, ഭൂമിയിലുള്ളത്. ജമീ അൻ, മുഴുവനും. സർവവും. വമിത്ലഹു, അതിന്റെ അത്രയും. അതുപോലെയുള്ളതും. മഅഹു, അതോടുകൂടി. ലഫ്തദൗ, അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യും. മോചനമൂല്യം കൊടുക്കുക തന്നെ ചെയ്യും. ബിഹി, അതിനെ. അതുകൊണ്ട്. ഉലായിക, അക്കൂട്ടർ. ലഹും, അവർക്കുണ്ടായിരിക്കും. അവർക്കത്രേ. സൂ ഉൽ ഹിസാബ്, മോശപ്പെട്ട വിചാരണ, കടുത്ത വിചാരണ. വമഅവാഹും, അവരുടെ പ്രാപ്യസ്ഥാനം, സങ്കേതസ്ഥാനം. ജഹന്നം, ജഹന്നമാകുന്നു. വബിഇസ, എത്രയോ ചീത്തയും, വളരെ ചീത്തയും. അൽമിഹാദ്, തൊട്ടിൽ.

0: തങ്ങളുടെ റബ്ബിന് ഉത്തരം നൽകിയവർക്ക് ഏറ്റവും നന്നായുള്ളത് അഥവാ ഏറ്റവും നല്ല പ്രതിഫലം ഉണ്ടായിരിക്കും. അവന് ഉത്തരം നൽകാത്തവരാകട്ടെ, അവർക്ക് ഭൂമിയിലുള്ളത് മുഴുവനും അതോടൊപ്പം അത്രയും കൂടി ഉണ്ടായിരുന്നാലും അതൊക്കെയും അവർ തണ്ടം കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. അക്കൂട്ടർക്ക് തന്നെയാണ് കടുത്ത വിചാരണയും ഉണ്ടായിരിക്കുക. അവരുടെ സങ്കേതസ്ഥാനമാകട്ടെ ജഹന്നമും അഥവാ നരകവും ആകുന്നു. ആ തൊട്ടിൽ എത്രയോ ചീത്തയും.
1: അള്ളാഹുവിന് ഉത്തരം നൽകുക എന്ന് വെച്ചാൽ തൗഹീദിലും ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുക വഴി നേർമാർഗം പ്രാപിക്കുവാനുള്ള അവന്റെ ക്ഷണം സ്വീകരിക്കുക എന്നാകുന്നു. അത് സ്വീകരിക്കുന്നവർക്ക് പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതായ ശാശ്വത സ്വർഗമായിരിക്കും ലഭിക്കുക. നാമമാത്ര വിചാരണ മാത്രമേ അവർക്ക് നേരിടേണ്ടി വരികയുമുള്ളൂ. ആ ക്ഷണം സ്വീകരിക്കാത്തവർക്ക് ഏറ്റവും മോശപ്പെട്ട പ്രതിഫലമായ നരകവുമായിരിക്കും ലഭിക്കുക. അവർ വളരെ കടുത്ത വിചാരണയെ നേരിടേണ്ടതായും വരും. തങ്ങളുടെ ചെറുതും വലുതുമായ സകല ചെയ്തികൾക്കും അവർ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരും. ഭൗതികമായ താൽപര്യങ്ങളിലും സുഖസൗകര്യങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ലാതിരുന്ന അവർ അവിടെ വെച്ച് തങ്ങൾക്ക് ഭൂലോകം മുഴുവനും അതിലപ്പുറവും ഉണ്ടായിരുന്നാലും അതെല്ലാം മോചനമൂല്യമായി നൽകി രക്ഷപ്പെടുവാൻ തയ്യാറായിരിക്കും എന്ന് സാരം. ആയിഷ റളിയല്ലാഹു അൻഹായിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാകുന്നു. അവർ പറയുകയാണ്, ഖിയാമത്ത് നാളിൽ വിചാരണയ്ക്ക് വിധേയരാകുന്ന ആരും നാശത്തിലകപ്പെടാതിരിക്കയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഞാൻ ചോദിച്ചു, വലം കൈയിൽ കർമ്മരേഖ നൽകപ്പെടുന്ന സജ്ജനങ്ങളെപ്പറ്റി, അവർ ലഘുവായ ഒരു വിചാരണയ്ക്ക് വിധേയരാകുമെന്ന് അള്ളാഹു 84-ാമത്തെ സൂറത്തിലെ 7-8 ആയത്തുകളിൽ പ്രസ്താവിച്ചിട്ടില്ലേ? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കർമ്മങ്ങളെ കാട്ടിക്കൊടുക്കൽ മാത്രമാകുന്നു. ആർ കർശനമായ വിചാരണയ്ക്ക് വിധേയരാകുന്നുവോ അവർ നാശമടയുന്നതാണ്. ബുഖാരി മുസ്ലിം. ഒരു റിവായത്തിൽ അവർ നാശമടയും എന്നതിന് പകരം അവർ ശിക്ഷിക്കപ്പെടും എന്നാണുള്ളത്.
2: വചനം 19.
0: അഫമൻ, അപ്പോൾ യാതൊരുവനോ, യഅലമു, അവൻ അറിയാം, അന്നമാ ഉൻസില, അവതരിപ്പിക്കപ്പെട്ടത് എന്ന്, ഇലൈക, നിനക്ക്, മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്, അൽ ഹഖു, യഥാർത്ഥമാണ് എന്ന്, കമൻ, ഒരുവനെപ്പോലെ, ഹുവ, അവൻ, അഅമാ, അന്ധനാണ്, ഇന്നമാ യതദക്കറു, ഉറ്റാലോചിക്കുകയുള്ളൂ, ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രം.

0: നബിയെ, അപ്പോൾ നിനക്കു നിന്റെ റബ്ബിങ്കിൽ നിന്നു അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥമാണെന്ന് അറിയുന്നവൻ അന്ധനായുള്ള ഒരുവനെപ്പോലെയാണോ? ബുദ്ധിമാന്മാർ മാത്രമേ ഉറ്റാലോചിക്കൂ.
1: അള്ളാഹു അവതരിപ്പിച്ചതാണ് യഥാർത്ഥവും സത്യവുമെന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവൻ. അല്ലാത്തവൻ ബാഹ്യത്തിൽ കാഴ്ചയുള്ളവനാണെങ്കിലും അവൻ അന്ധനതുല്യനാണ്. അവൻ ഉൾക്കാഴ്ചയില്ലാത്തവനും ഉറ്റാലോചിക്കത്തക്ക ബുദ്ധിയില്ലാത്തവനുമാണ് എന്നത്രേ ഈ വചനത്തിലടങ്ങിയ തത്വം. ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ എന്ന് അള്ളാഹു പറയുന്നത് പലരും ധരിക്കാറുള്ളതുപോലെ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തുവാനോ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുവാനോ രാഷ്ട്രമീമാംസകൾ തയ്യാറാക്കുവാനോ പ്രാപ്തരാകുമാറുള്ള ബുദ്ധിജീവികൾ എന്നർത്ഥത്തിലല്ലെന്ന് മനസ്സിരുത്തേണ്ടതുണ്ട്. അള്ളാഹു തന്നെ ആ വാക്കിന് നൽകിയിട്ടുള്ള വിശദീകരണങ്ങളിൽ നിന്ന് വേണം അതിന്റെ ഉദ്ദേശ്യം മനസ്സിലാക്കുവാൻ. സൂറത്ത് ആലിമ്രാനിലെ 7-8, 190 മുതൽ 194 മുതലായ വചനങ്ങളിൽ ഇതിനു മുമ്പ് ചിലതെല്ലാം നാം കാണുകയുണ്ടായി.
2: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്തു റഅദ് 17 മുതൽ 19 കൂടി വചനങ്ങളാണ് നാം പഠിച്ചു കഴിഞ്ഞത്.
3: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണമാണ് സൂറ അർറൂമിലെ 17-19 വചനങ്ങളും തുടർന്ന് സൂറ യാസീനിലെ 37 മുതൽ 40 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷേഖ് ബന്ദർ ബലീല. ഇനി മദീനയിലെ ഇഷാ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ ഇഷാ നമസ്കാരത്തിൽ സൂറ അങ്കബൂത്തിലെ 35 മുതൽ 45 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബുഐജാൻ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു തഗാബുൻ മധുരതരമായ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അശ്ശത്തരി.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: الرحيم.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലും

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.

0: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. ഹൃദയവസന്തം സൂറത്തു യാസീനെ അടിസ്ഥാനമാക്കി നിഷാദ് സലഫി ക്ലാസ് എടുക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: اصلوها اليوم بما كنتم تكفرون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, കഴിഞ്ഞ ഇതേ പരിപാടിയിൽ 36 അധ്യായം സൂറത്ത് യാസീനിലെ 61-62 ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിലുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലയായ തൗഹീദിനെ സംബന്ധിച്ച്, വിശ്വാസ കാര്യങ്ങളുടെ മർമ്മത്തെക്കുറിച്ച്, ആരാധനാകർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ മാനദണ്ഡത്തെ സംബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകളിലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയമാണ് കഴിഞ്ഞ ആയത്തുകളിൽ ചർച്ച ചെയ്തത്. വഅനഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം, നിങ്ങൾ എന്നെ ആരാധിക്കുക, ഇതാണ് നേരായ മാർഗം. നേരായ മാർഗത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധവും ചിന്തയും കൃത്യമായ ധാരണയും അചഞ്ചലമായ വിശ്വാസവും നമ്മുടെ മനസ്സിൽ ശക്തമായി നിലനിൽക്കേണ്ടതുണ്ട്. വഅനഅബ്ദൂനി ഹാദാ സിറാത്തും മുസ്തഖീം എന്ന ആയത്ത് മാഞ്ഞു പോകാതെ എപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ, മനസ്സിൽ നിലനിൽക്കേണ്ടതുണ്ട്. തുടർന്നുള്ള ആയത്തിൽ പിശാജ് തൗഹീദ് മാനവരാശിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരിലൂടെ നൽകിയെങ്കിലും പിശാജ് അവരെ വഴിപിഴപ്പിച്ചുകൊണ്ടിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ് തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, തൗഹീദിൽ വീഴ്ച വരുത്തുകയും പിശാജിൻ്റെ പ്രേരണയിൽ വശംവധനായി ഷിർക്കിൻ്റെ, കുഫ്രിൻ്റെ മാർഗങ്ങളിലേക്ക് വഴിപിഴച്ചു പോവുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നതാണ് 63-64 ആയത്തുകൾ ഇവിടെ നമ്മൾ പാരായണം ചെയ്തു. ഈ ചെറിയ രണ്ട് ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഈ കാര്യമാണ്. അതൊന്ന് പാരായണം ചെയ്യാം. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ, ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. വലിയ പാരായണ നിയമങ്ങളൊന്നും ഈ രണ്ടായത്തുകളിൽ കടന്നു വരുന്നില്ല. ഈ പ്രോഗ്രാമിൽ ഇതേ അധ്യായം നമ്മൾ പഠിച്ചു തുടങ്ങുന്ന അന്നു മുതൽ സൂചിപ്പിക്കാറുള്ള, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തജ്വീദു നിയമം, അതൊന്ന് ഓർമ്മപ്പെടുത്തി നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് കടക്കാം. അത് ഒന്ന്, ജഹന്നം എന്ന് പറയുന്നിടത്തുള്ള നൂനിന് ഷദ്ദുണ്ട്. ഷദ്ദുള്ള നൂന്, മീമ് ഇവ എവിടെ വന്നാലും അത് ഇദ്ആമോടുകൂടി, ഉന്നത്തോടുകൂടി, ഇദ്ആമോടുകൂടിയല്ല, ഉന്നത്തോടുകൂടി പാരായണം ചെയ്യണം. ഇതാണ് അതിൻ്റെ നിയമം. അപ്പം എങ്ങനെയാണത് ഓതേണ്ടത്? ഹാദിഹി ജഹന്നമുല്ലതി, ജഹന്നമുല്ലതി, ഹാദിഹി ജഹന്നമുല്ലതി എന്ന് വായിച്ചു പോകാം. പക്ഷേ ഖുർആനിൻ്റെ പാരായണം അതല്ല. ഹാദിഹി ജഹന്നമുല്ലതി കുന്തും തുഅദൂൻ, കുന്തും തുഅദൂൻ എന്ന പാരായണം ശരിയല്ല. അതാണ് രണ്ടാമത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. കുന്തും എന്നതിലെ കാഫ് കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരം സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നാൽ ആ നൂനിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതണം എന്നതാണ് നിയമം. അതെങ്ങനെയാണ്? കുന്തും തുഅദൂൻ, കുന്തും തുഅദൂൻ എന്ന് വേണമെങ്കിൽ നമുക്കവിടെ വായിച്ചു പോകാം. അല്ലത്തീ കുന്തും തുഅദൂൻ എന്ന് വായിച്ചു പോകാം. അതല്ല ശരിയായ പാരായണം. ആയത്ത് മുഴുവനായിട്ടും നോതുകാം, ഓതാം, ശ്രദ്ധിച്ചു കേൾക്കുക. പലപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ സൗകര്യപ്പെടുകയാണെങ്കിൽ ഫോണിലെ ഖുർആൻ എടുത്ത് അതിലൊന്ന് ശ്രദ്ധിച്ചിരിക്കുക എന്നത് നന്നായിരിക്കും. വീട്ടിലാണെങ്കിൽ മുസ്ഹഫ് മുന്നിൽ വെച്ച് ശ്രദ്ധിക്കുന്നത് കൂടുതൽ ആ അക്ഷരങ്ങൾ മനസ്സിലാകാനും ഒന്നുകൂടെ ധാരണ ലഭിക്കാനും നന്നായിരിക്കും. ആയത്ത് മുഴുവനായിട്ട് ഓതുന്നു, ശ്രദ്ധിക്കുക. ഹാദിഹീ ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ. രണ്ടാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ കുന്തും എന്ന വാക്ക് തന്നെയാണ് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോതേണ്ടത്. ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. ഇത്രയും കാര്യങ്ങളാണ് പാരായണ നിയമവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇനി നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം. ഏറെക്കുറെ വളരെ സുപരിചിതമായ വാക്കുകളാണ്. സാധാരണ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിലൊക്കെ പോകുന്ന ശ്രോതാക്കളാണെങ്കിൽ, ഈ ഹൃദയവസന്തം പരിപാടി സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് പരിചയമുള്ള വാക്കുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. എങ്കിലും ഓരോ വാക്കുകളുടെ അർത്ഥം പറയാം. എഴുതിയെടുക്കാൻ പേനയെടുത്തിരിക്കുന്നവർ അത് ശ്രദ്ധയോടുകൂടി എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. ഹാദിഹി, ഇത്. ജഹന്നം എന്ന് പറഞ്ഞാൽ നരകമാണ്. നരകത്തിന് വിവിധ പേരുകളിൽ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഓർക്കുന്നുണ്ടാകും. ജഹീം എന്ന വാക്ക് ഓർമ്മയിലുണ്ടാകും. ഏറ്റവും കൂടുതൽ നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്ക് നാർ എന്നാണ്. ഹാദിഹി ജഹന്നമുല്ലതി, ഇതാകുന്നു, ഇതാ നരകം. അല്ലത്തി, അത്. കുന്തും, നിങ്ങളായിരുന്നു. തുഅദൂൻ, കരാർ ചെയ്യപ്പെട്ടിരുന്നു. അഥവാ നിങ്ങൾക്ക് നേരത്തെ കരാർ ചെയ്യപ്പെട്ടിരുന്ന, വാഗ്ദാനം നൽകിയിരുന്ന നരകമിതാ. പരലോകത്ത് നരകത്തിൻ്റെ മുന്നിലെത്തി നിൽക്കുന്ന നരകാവകാശികളോട് പറയപ്പെടുന്ന വാചകങ്ങളാണിത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ശ്രദ്ധിക്കുക. ഹാദിഹി, ഇതാ, ഇത്, അല്ലെങ്കിൽ ഇതാകുന്നു, ജഹന്നം, നരകം. അല്ലത്തി, അത്. കുന്തും, നിങ്ങളായിരുന്നു. തുഅദൂൻ, കരാർ ചെയ്യപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് കരാർ ചെയ്യപ്പെട്ടിരുന്ന, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്ന നരകമിതാ നിങ്ങളുടെ മുന്നിൽ. ശരിക്കും നമ്മൾ വളരെ ഭയത്തോടുകൂടി കേൾക്കേണ്ടുന്ന, ആശങ്കയോടുകൂടി പാരായണം ചെയ്യേണ്ടുന്ന ഒരു വചനമാണിത്. നരകത്തിൻ്റെ മുന്നിലെത്തി നിന്ന് അള്ളാഹു ഇതാ, ഇതാണാ നരകം എന്ന് പറയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാകുമോ? ഇല്ലാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഉണ്ടാവരുതേ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനനുസൃതമായ ഒരു ജീവിതവും വിശ്വാസവും ആദർശവുമൊക്കെ സ്വീകരിച്ചുകൊണ്ടാണോ നമ്മൾ മുന്നോട്ടു പോകുന്നത്? ഇത്തരം ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളേറെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് വിശുദ്ധ ഖുർആനിൽ ഇതിനു പുറമേ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം തന്നെ നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന അർസൽനാ ബിൽ ഹഖ് ബശീറൻ വനദീറ وَإِمْ مِنْ أُمَّةٍ إِلَّا خَلَافِهَا نَذِيرٌ. إِنَّا أَرْسَلْنَاكَ പ്രവാചകരെ, താങ്കളെ നാം നിയോഗിച്ചത് ബിൽഹഖി ബഷീറൻ വനദീറ, സത്യവുമായി താങ്കളെ നാം നിയോഗിച്ചത് ബഷീറും നദീറുമായിട്ടാണ്. എന്താണ് ബഷീർ? യുബശ്ശിറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നവൻ. വനദീറ, എന്താണ് നദീർ? യുൻദിറു ബിന്നാർ, നരകത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനായിക്കൊണ്ട്. ഒരു മുന്നറിയിപ്പുകാരനായിട്ടാണ്, നരകമുണ്ട് എന്നതിൻ്റെ മുന്നറിയിപ്പുകാരനായിട്ടാണ്, സ്വർഗമുണ്ട് എന്നതിൻ്റെ സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു ദൂതനായിട്ടാണ് പ്രവാചകൻ കടന്നു വന്നിട്ടുള്ളത്. ആ ആയത്തെങ്ങനെയാണ് അള്ളാഹു അവസാനിപ്പിക്കുന്നത്? വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ല ഖലാഫിഹ നദീർ, ഒരു സമൂഹവും കഴിഞ്ഞിട്ടില്ല അവരിൽ ഒരു മുന്നറിയിപ്പുകാരനുണ്ടായിട്ടല്ലാതെ. നരകത്തെക്കുറിച്ച്, വിചാരണയുടെ നാളിനെ സംബന്ധിച്ച്, പരലോകത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പുകാരൻ എത്തിപ്പെടാത്ത ഒരു ജനതയും ഒരു സമൂഹവും കടന്നുപോയിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നരകത്തിലേക്കെറിയപ്പെടുന്ന ആളുകളോട് നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കുന്നത്. സൂറത്ത് മുൽക്കിൽ നമുക്ക് കാണാൻ സാധിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ. സൂറത്ത് സുമറിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, വസീഖല്ലദീന കഫറു, അവിശ്വാസികളായിട്ടുള്ള ആളുകളെ നയിച്ചു കൊണ്ടുപോകും നരകത്തിലേക്ക് സുമറ സംഘം സംഘമായിട്ട്. എന്നിട്ടോ, ഹത്ത ഇദാ ജാഉഹ ഫുതിഹത് അബ്വാബുഹ വഖാല ലഹും ഖസനതുഹ അലം യഅതികും നദീർ, സംഘം സംഘമായി നരകത്തിൻ്റെ അടുത്തെത്തി അതിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ കാവൽക്കാർ ചോദിക്കും, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നില്ലേ. എല്ലാ ജനതയിലേക്കും ഒരു മുന്നറിയിപ്പുകാരനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് നരകത്തെക്കുറിച്ച് അറിയിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് പറയാറുണ്ടായിരുന്നു, ഇത്തഖുന്നാറ വലൗ ബിശഖി തംറതിൻ, നരകം വളരെ ഗൗരവമുള്ളതാണ്, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം, ഒരു കാരക്കഷ്ണത്തിൻ്റെ ചീളുകൊണ്ടെങ്കിലും, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചെറിയ കഷ്ണം കൊണ്ടെങ്കിലും, അത് ദാനം ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവപൂർവം സ്വഹാബിമാരെ ഉണർത്തിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ നിരവധി സ്ഥലങ്ങളിൽ വത്തഖുന്നാറല്ലതീ വഖൂദുഹന്നാസു വൽഹിജാറ ഉഇദ്ദത് ലിൽകാഫിരീൻ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക, വഖൂദുഹന്നാസു വൽഹിജാറ, അതിലെ ഇന്ധനം, അതിലെ വിറകുകൾ മനുഷ്യനും കല്ലുകളുമാകുന്നു, അവിശ്വാസികൾക്ക് വേണ്ടി അത് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. കല്ല് കനലാകുന്ന നരകാഗ്നിയെ സൂക്ഷിക്കണേയെന്ന് വിശുദ്ധ ഖുർആൻ മാനവരാശിയെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ, ഈ ആയത്ത് ഏറെ ഗൗരവത്തോടുകൂടി പാരായണം ചെയ്യുകയും അതിൻ്റെ ഒരു അർഹി ഭയപ്പാടോടുകൂടി നമ്മുടെ ജീവിതം ആ നിലയ്ക്ക് ചിട്ടപ്പെടുത്തുകയും വേണമെന്നാണ് ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്താനുള്ളത്. സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലുകളും ഇൻദാറുകളും മുന്നറിയിപ്പുകളും വിശുദ്ധ ഖുർആനിൽ ധാരാളം നിലനിൽക്കുമ്പോഴും പലപ്പോഴും മനുഷ്യരെങ്ങനെയാണ് അതിനെ സമീപിക്കാറുള്ളത്? വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായിട്ടുള്ള, ഖുർആൻ പഠിക്കുന്ന ആളുകൾ പോലും എങ്ങനെയാണ് ഇത്തരം ആയത്തുകളെ നോക്കിക്കാണാറുള്ളത്? നരകമല്ലേ, അത് വരുമ്പോൾ കാണാം. സാധാരണ ഭൗതിക വിഷയങ്ങളിലൊന്നുമില്ലാത്ത ഒരമിതമായ കോൺഫിഡൻസ്, ആത്മവിശ്വാസമാണ് പരലോകത്തെ സംബന്ധിച്ച് പിശാച് മനുഷ്യൻ്റെ മനസ്സിലിട്ട് കൊടുക്കാറുള്ളത്. എവിടെയുമില്ലാത്ത ഒരാത്മവിശ്വാസം, അതപ്പോൾ കാണാം, അത് വരുമ്പോൾ നമുക്ക് നോക്കാം. പക്ഷേ അള്ളാഹു നരകത്തിൻ്റെ മുന്നിലെത്തി നിൽക്കുന്ന മനുഷ്യൻ്റെ, വിചാരണയുടെ നാളിൽ നരകം നേർക്കുനേരെ കാണുന്ന മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ, അതിങ്ങനെ കണ്ണിൽ കണ്ട്. ഹദീസിൽ കാണാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്, വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ്, മാമിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു അല്ലാഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ഇടയിൽ ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അള്ളാഹു സംസാരിക്കാത്തവരായി മനുഷ്യരിൽ ഒരാളുമില്ല, എല്ലാവരും ഒരു ദ്വിഭാഷയുടെ സഹായമില്ലാതെ അള്ളാഹു സംസാരിക്കും എല്ലാവരോടും. ഫയൻലുറു ഐമനമിൻ, അപ്പോൾ ആ അടിമ ആ മനുഷ്യൻ തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും. ഫലയറ ഇല്ലാ മാ ഖദ്ദം, എന്താണ് അവിടെ കാണുന്നത്? അവൻ ചെയ്തു വെച്ച അവൻ്റെ പ്രവർത്തനങ്ങളാണ്. വയൻലുറു അശ്അമ മിൻഹു, അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കും. ഫലയറ ഇല്ലാ മാ ഖദ്ദം, അവിടെ കാണുന്നത് താൻ ഭൗതിക ലോകത്ത് ഐഹിക ജീവിതത്തിൽ ചെയ്തു വെച്ച കർമ്മങ്ങളാണ്. വയൻലുറു ബൈന യദൈ, അവൻ തൻ്റെ മുന്നിലേക്ക് നോക്കും. ഫലയറ ഇല്ലന്നാറ തിൽഖാ വജീഹി, അവൻ നേർക്കുനേരെ നോക്കിയാൽ കാണുന്നത് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെയാണ് എന്നൊരു പ്രവാചകൻ പറയുന്നു. ഫത്തഖുന്നാറ വലൗ ബിശഖി തംറത്തിൻ, ഒരു ഇത്തപ്പഴത്തിൻ്റെ കഷ്ണം കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഫമല്ലം യജിദ് ഫബികലിമത്തിൻ ത്വയ്യിബ, അതില്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും. പരലോകത്തെത്തി, ഇവിടെ പരലോകം അവിടെ വരുമ്പോഴല്ലേ, നരകം പരലോകത്തല്ലേ, അതപ്പോൾ കാണാം, അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കാം, അവിടെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ കഴിയും, അവിടെ ഏതെങ്കിലും രൂപത്തിൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനുള്ളൊരു വഴിയുണ്ടാകും, ഞാൻ ശിർക്ക് ചെയ്യാത്ത ഒരാളല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ നരകത്തെ ലാഘവത്തോടെ കണ്ട്, വിചാരണയുടെ നാളിനെ വളരെ നിസ്സാരമായി കണ്ട്, ഐഹിക ജീവിതത്തിൽ ദേഹേച്ഛക്കനുസരിച്ച് ജീവിതം നയിച്ച് ആവോളം ആസ്വദിച്ച് ഷിർക്കിൻ്റെ കുഫറിൻ്റെ ഗൗരവമെല്ലാം, ബിദഅത്തുകളുടെ ഗൗരവമെല്ലാം അവഗണിച്ചുകൊണ്ട് ജീവിതം നയിച്ച് അവസാനം പരലോകത്തെത്തുമ്പോഴുള്ള രംഗമാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത്. ഇവിടെ ചെയ്തു വെച്ച കർമ്മങ്ങളാണ് വലത്തോട്ട് നോക്കിയാൽ കാണുക, ഇവിടെ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളാണ് ഇടത്തോട്ട് നോക്കിയാൽ കാണുന്നത്, മുന്നിലേക്ക് നോക്കിയാലോ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ്. അപ്പോൾ മനുഷ്യൻ ആ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിക്കും, എങ്ങനെയെങ്കിലും ആ നരകത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാനുള്ള വഴിയെക്കുറിച്ച് ആലോചിക്കും. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും പല ആയത്തുകളിലും വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലദീന കഫറു ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅൻ വമിസ്ലഹു മഅഹു ലിയഫ്തസു ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമ. ഇന്നല്ലദീന കഫറു ലൗ അന്ന ലഹും മാ ഫിൽ അർദി ജമീഅ, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ മനുഷ്യൻ്റെ കൈകളിലുണ്ടായാലും, അല്ല വമിസ്ലഹു മഅഹു, അതിൻ്റെ ഇരട്ടിയുണ്ടെങ്കിലും, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ, ഈ ലോകത്തെ വിവിധ മനുഷ്യരുടെ കൈകളിലുള്ള സമ്പത്തിൻ്റെ വലുപ്പം എത്രയുണ്ടാകും, അതെവിടെയാണ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുക, എത്ര ശതകോടീശ്വരന്മാരുണ്ട്, എത്ര സമ്പന്ന രാഷ്ട്രങ്ങളുണ്ട്, എത്ര വലിയ രാജാക്കന്മാരുണ്ട്, അവരുടെ കൈകളിലെല്ലാമുള്ള സമ്പത്തൊരു വ്യക്തിയുടെ കയ്യിലുണ്ട്, അതിൻ്റെ ഇരട്ടിയുമുണ്ട്. എന്നാൽ അത് മുഴുവനും അവൻ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ മുഴുവനും ചെലവഴിക്കുന്നതിന് അവൻ സന്നദ്ധനാകും. നരകമങ്ങോട്ട് കാണുമ്പോൾ ഇവിടെ അവഗണിച്ചു നൽകിയ, ഇവിടെ അവഗണിച്ചു തള്ളിയ ആ മുന്നറിയിപ്പ്, അത് ശരിക്ക് തൻ്റെ മുന്നിൽ നേർക്കുനേരെ കാണുമ്പോൾ, ഭൂമിയിലെ മുഴുവൻ സമ്പത്തും അതിൻ്റെ ഇരട്ടിയും കൊടുത്തിട്ടെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ? മകനെ നൽകി, ഭാര്യയെ നൽകി, കുടുംബത്തെ നൽകി, മാതാപിതാക്കളെ നൽകി, വമം ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹുവേ നീ ശിക്ഷിച്ചോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് ചിന്തിക്കുന്ന ഒരു രംഗം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറ മഅരിജിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിലെപ്പോഴും അത്തരം ഗൗരവമുള്ളൊരു ചിന്ത ഉണ്ടാകണമെന്നാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ ആയത്ത്, ഇസ്ലൗഹ, നിങ്ങൾ കത്തിയെരിയുക, അല്യവും ഇന്ന്, ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കുഫ്ര് ചെയ്തതിൻ്റെ ഫലമായി, നിങ്ങൾ നിഷേധിച്ചതിൻ്റെ, നന്ദി കേട് കാണിച്ചതിൻ്റെ ഫലമായി നിങ്ങൾ കത്തിയെരിയുക, നരകത്തിൽ കിടന്നെരിയുക എന്നാണ് 64-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നരകാവകാശികളോട് പറയുന്ന, അവിശ്വാസികളോട് പറയുന്ന രംഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നുകൂടെ വാക്കുകളുടെ അർത്ഥം ശ്രദ്ധിക്കുക. ഇസ്ലൗഹ, ഇസ്ലൗ, നിങ്ങൾ കത്തിയെരിയുക. ഹ, ആ നരകത്തിൽ, അതിൽ, അഥവാ ആ നരകത്തിൽ. അൽ യൗം, യൗം എന്ന വാക്ക് നമുക്ക് വളരെ സുപരിചിതമാണ്. ദിവസം, അൽ യൗം എന്ന് പറഞ്ഞാൽ ഇന്ന്, ഇന്നേ ദിവസം നിങ്ങൾ കത്തിയെരിയുക. എന്തുകൊണ്ട്? ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ കുഫ്ര് ചെയ്തതിൻ്റെ ഫലമായി, നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി, നിങ്ങൾ നന്ദി കേട് കാണിച്ചതിൻ്റെ ഫലമായി ഇന്ന് ആ നരകത്തിൽ കിടന്ന് കത്തിയെരിയുക എന്ന് അവരോട് പറയുമെന്നാണ്. അപ്പോൾ ഇവിടെ ചെയ്ത തിന്മയുടെ ഫലമായിട്ടാണ്, കുഫറിന് ഫലമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നരകശിക്ഷ ഒരുക്കി വച്ചിട്ടുള്ളത്. ഒരു നിലക്കും തൻ്റെ അടിമകളോട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അനീതി അള്ളാഹു കാണിക്കുന്നില്ല എന്ന് ഈ ആയത്ത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. സൂറ സജ്ജദയിലെ ആയത്ത് ഓർക്കുന്നുണ്ടാകും, ഫദൂഖു ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ ഇന്നാ നസീനാകും, വദൂഖു അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ, നരകം നൽകുന്നതാർക്കാണ്? ദൂഖു, നിങ്ങൾ ആസ്വദിക്കുവിൻ. ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദ, വെറുതെ നരകത്തിലേക്ക് വലിച്ചെറിയുകയല്ല. ഇന്നേ ദിവസത്തെ, ഇങ്ങനെ ഒരു ദിവസത്തെ കണ്ടുമുട്ടും എന്നത് മറന്നുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഐഹിക ജീവിതത്തിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നാ നസീനാക്കും, നാമും നിങ്ങളെ മറന്നു കളയുന്നു. വദൂഖു ആദാബൽ ഖുൽദ്, ശാശ്വതമായ ശിക്ഷയെ നിങ്ങൾ ആസ്വദിക്കുവിൻ. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട്. കർമ്മഫലമാണ് പരലോകത്ത് ഏറ്റുവാങ്ങുന്നത്. ഇവിടെ ചെയ്തു കൂട്ടിയ തിന്മകൾ, ഇവിടെ നടത്തിയ കള്ളക്കച്ചവടങ്ങൾ, ഇവിടെ സംസാരത്തിൽ സംഭവിച്ച കളവുകളും പരദൂഷണങ്ങളും നമീമത്തുകളും, ഇവിടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച ധാരാളം തെറ്റുകുറ്റങ്ങൾ, കണ്ണുകൊണ്ട് ചെയ്ത തിന്മകൾ, കാതുകൊണ്ട് ചെയ്ത തിന്മകൾ, നാവുകൊണ്ട് ചെയ്ത തിന്മകൾ, അങ്ങനെ എല്ലാ മേഖലകളിലും സംഭവിച്ച ആ തിന്മകളുടെ ഫലമാണ്, വിശ്വാസരംഗത്ത് സംഭവിച്ച വ്യതിയാനത്തിൻ്റെ ഫലമാണ് പരലോകത്ത് നേർക്കുനേരെ അനുഭവിക്കുക. ആരാണ് ഉത്തരവാദി? ആരാണ് കുറ്റക്കാരൻ? ആരാണ് നരകത്തിലേക്ക് സ്വന്തത്തെ വലിച്ചു കൊണ്ടുപോയത്? താൻ തന്നെ, നരകാവകാശികൾ തന്നെ. അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ്. സ്വർഗമാണെങ്കിലോ, സ്വർഗവും കർമ്മഫലമായിട്ടാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണ് ഓരോ മനുഷ്യനും സ്വർഗത്തിലേക്ക് കടക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. റബ്ബിൻ്റെ കാരുണ്യം ലഭിക്കാൻ, റബ്ബിൻ്റെ ഔദാര്യം ലഭിക്കാൻ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? തൻ്റെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം. സ്വർഗം കൊടുക്കുന്നത് കർമ്മങ്ങളുടെ ഫലമായിട്ടാണ്. വാ അമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി ഫലഹും ജന്നാതുൽ മഅ്വ നുസുലൻ ബിമാ കാനു യഅമലൂൻ. അപ്പോൾ വിശ്വസിച്ച ആളുകൾ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ, അവർക്ക് ശാശ്വതമായ സ്വർഗമുണ്ട്. എന്തുകൊണ്ട്? നുസുലൻ, ഒരു വിരുന്നായി, സൽക്കാരമായി അവർക്ക് സ്വർഗം ലഭിക്കും. ബിമാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. സ്വർഗം ലഭിക്കുക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. നരകം ലഭിക്കുന്നത് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പഠിപ്പിച്ചത്. ഫമൻ തസക്കാ ഫഇന്നമാ യതസക്കാ ലിനഫ്സിഹി, ആരെങ്കിലും തൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നുവെങ്കിൽ, സംസ്കരിക്കുന്നുവെങ്കിൽ, അവൻ തനിക്കു വേണ്ടി തന്നെയാണത് ചെയ്യുന്നത്. സ്വന്തം വിജയത്തിന് വേണ്ടിയാണ്, പരലോകത്തെ രക്ഷയ്ക്കു വേണ്ടിയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രണ്ട് ആയത്തുകളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ, ഇവിടെ നരകത്തെ മറന്ന് ജീവിച്ചവർ പരലോകത്തതിനെ നേർക്കുനേരെ കാണുന്ന രംഗമാണ് വിശദീകരിക്കുന്നത്. ഹാദിഹി നാറുല്ലതീ കുന്തും ബിഹി തുകദ്ദിബൂൻ, സൂറത്ത് തൂറിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ഇതാ നിങ്ങളന്ന് നിഷേധിച്ച് തള്ളിയ നരകം, ഇതാ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ. ഇസ്ബിറു ഔലാ തസ്ബിറു, നിങ്ങൾ ക്ഷമിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് നിങ്ങൾ ഇതിൻ്റെ വിറകാകുവാൻ പോവുകയാണ് എന്ന് പറയുന്ന വല്ലാത്തൊരവസ്ഥയെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതാണ് ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ, ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി ഇന്ന് ഈ നരകത്തിൽ നിങ്ങൾ കത്തിയെരിയുവിൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നരകാവകാശികളോട് പറയും എന്നൊക്കെയാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരിക്കൽ കൂടെ പാരായണം ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ആശയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഹാദിഹി ജഹന്നമുല്ലതീ കുന്തും തുഅദൂൻ ഇസ്ലൗഹൽ യൗമ ബിമാ കുന്തും തക്ഫുറൂൻ. അള്ളാഹു അവൻ്റെ കഠിനമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ, സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
1: നമ്മൾ കേട്ടത് ഹൃദയ വസന്തം, സൂറത്തു യാസീൻ 63-64 ആയത്തുകൾ അടിസ്ഥാനമാക്കി ഇന്ന് ക്ലാസ് എടുത്തത് നിഷാദ് സലഫി.

0: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക. ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: വിശുദ്ധ ഖുർആനിലെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ യാസീൻ 1 മുതൽ 19 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ നഖൈദാൻ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം,
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമയുള്ള കിരണങ്ങൾ,
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
0: റേഡിയോയിൽ അടുത്ത പരിപാടി പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ കൃത്യമായി പഠിപ്പിക്കുകയാണ് പാരായണ പഠനം പരിപാടിയിലൂടെ. സൂറ അൽ ബയ്യന 2-ാം ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം സൂറത്തുൽ ഖദർ. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് അബ്ദുല്ലാ വഅല ആലിഹി സഹബി അജ്മൈൻ. അമ്മാബാദ്. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബയ്യന നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ തീർന്നിട്ടില്ല. അവസാനത്തെ 2 ആയത്തുകൾ ഒന്നുകൂടി ഓതാം.

0: അതിൽ അൻസൽനാഹു ഇഖ്ഫാ, പിന്നെ ലൈലത്തുൽ ഖദ്ർ തഫ്ഹീമാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി, അങ്ങനെ
1: ഖൈറു മിൻ അൽഫി
0: ശഹ്ർ. തനസ്സലുൽ മലായികത്തു, മലായികത്ത് മദ്ദാണ്, നല്ലൊന്ന് കിട്ടണം. എങ്ങനെ മലായികത്തു? മദ് മുത്തസിലാണ്, നിർബന്ധമായി നീട്ടണം. പിന്നെ ഫീഹ ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻകുല്ലി, രണ്ടും ഒന്ന് രണ്ടു മീം എടുത്ത് വന്നു, പിന്നെ മറ്റേത് മിൻകുല്ലി ഇഖ്ഫ ആണ്, രണ്ടും നല്ലോം മണിക്കണം. ബിഇദ്നി റബ്ബിഹിം മിൻകുല്ലി അംർ, ബിഇദ്നി
1: റബ്ബിഹിം
0: രണ്ടും നല്ല മണിക്കണം, ഒന്നുകൂടി ബി ഇതിന്.

സലാമുൻ ഹിയ ഇൽഹാർ ഹത്താമത്തുറയിൽ ഫജർ. മീം ഷദ്ദുള്ളത് നല്ലോണം മണിക്കണം. ബിഹിം ഏ

0: مطلع مط مطلع ونوري سلام
1: سلام هي حتى مطلع الفجر.
0: سلام هي حتى هي هايم بين مدد حا بين مطلعين مطلع الفجر.
1: سلام هي حتى مطلع الفجر.
0: أيوة അപ്പോൾ സൂറത്തുൽ ഖദ്ർ കഴിഞ്ഞു. അതിൽ ആറായത്തേളു സൂറത്തുൽ ഖദ്ർ 97-ാമത്തെ സൂറത്താണ്. 97-ാമത്തെ സൂറത്ത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി സൂറത്തുൽ അലഖാണ് ഇൻഷാല്ലാ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ബർക്കത്തുകളും ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം സമാപിക്കുകയാണ്. സൂറ ബയ്യന പഠനഭാഗത്തിൻ്റെ രണ്ടാം ഭാഗവും സൂറത്തുൽ ഖദ്റിലെ പാരായണ നിയമങ്ങളുമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ എന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കിയ പ്രതിഭകളുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ചിത്താനിയുടെ പാരായണമാണ്.
6: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കിഡ്സ് ടൈമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് പ്രസിദ്ധ കാര്യ മഹ്മൂദ് അൽ ഷിത്താനിയുടെ പാരായണമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ എടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: വിപുലമായ വ്യാപ്തിയുള്ള അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ഒരു ചെറിയ സൂറത്തിനെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യമായി ഈ സൂറത്തുൽ അസറിന്റെ പാരായണം നമുക്ക് കേൾക്കാം.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മനോഹരമായ രൂപത്തിൽ സൂറത്തുൽ അസ്ർ പാരായണം ചെയ്ത ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി നമുക്ക് ആ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളുടെയും വാക്കർത്ഥങ്ങളിലേക്ക്, ഓരോ പദങ്ങളുടെ അർത്ഥങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ അറിയാത്തവർ കൃത്യമായും അത് എഴുതിയെടുക്കുകയും അത് പഠിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വാക്കുകളുടെ അർത്ഥം, ആയത്തുകളുടെ അർത്ഥം നമുക്ക് ഇങ്ങനെ കാണാം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, നിശ്ചയമായും മനുഷ്യൻ. ലഫി ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന, യാതൊരുവരൊഴികെ. ആമനു, വിശ്വസിച്ചവർ. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഒഴികെ. വതവാസൗ, അന്യോന്യം വസിയത്ത് ചെയ്തവരും. ബിൽ ഹഖ്ഖി, യഥാർത്ഥത്തെ, സത്യത്തെ, ന്യായത്തെ അഥവാ കടമയെ വേണ്ടതിനെപ്പറ്റി പരസ്പരം വസിയത്ത് ചെയ്തവരും എന്നർത്ഥം. വതവാസൗ, അന്യോന്യം വസിയത്ത് ചെയ്തവരും. ബിസ്സബർ, ക്ഷമ അഥവാ സഹനം കൊണ്ട്. ഓരോ ആയത്തുകളിലെയും വാക്കുകളുടെ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇൻഷാ അള്ളാ, ഈ ഓരോ ആയത്തിൻ്റെയും മുഴുവനായുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കൃത്യമായും അത് മനസ്സിലാക്കുകയും അതിലെ പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥങ്ങളിലേക്ക്,
1: കാലം തന്നെയാണ് സത്യം.
2: ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ,
1: തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാകുന്നു.
2: ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ് സബ്ർ,
1: വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ.
0: വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം സൂറത്തുൽ അസ്ർ, അതിൻ്റെ ആയത്തുകളുടെ മുഴുവനായിട്ടുള്ള അർത്ഥമാണിപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി അതിന് തഫ്സീർ സഅദിയിൽ വന്ന വിശദീകരണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം തഫ്സീർ സഅദിയിൽ വന്ന ഈ സൂറത്തിൻ്റെ മലയാള വിശദീകരണം അല്ലെങ്കിൽ മലയാള വിവർത്തനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഷാന്തരമാണ് അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദ ആവിഷ്കാരമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്.
3: കാലത്തെക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്യുന്നത്. കാലമെന്നാൽ രാത്രിയും പകലുമാണ്. അതായത് അടിമകളുടെ കർമ്മങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും വേദി. തീർച്ചയായും എല്ലാ മനുഷ്യരും നഷ്ടക്കാരാണ്. നഷ്ടക്കാരൻ എന്നത് ലാഭിച്ചവൻ എന്നതിൻ്റെ വിപരീതമാണ്. നഷ്ടത്തിന് ഏറ്റക്കുറവുകളുള്ള വ്യത്യസ്ത സ്ഥാനങ്ങളുണ്ട്. ചിലപ്പോൾ അത് സമ്പൂർണമായ നഷ്ടമായിരിക്കും. അതായത് ഇഹലോകവും പരലോകവും നഷ്ടപ്പെടുകയും പരലോകത്ത് ശാശ്വത സ്വർഗം നഷ്ടപ്പെട്ട് നരകാവകാശിയായി തീരുകയും ചെയ്യുക. ചിലപ്പോൾ അത് ഭാഗികമായ നഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഈ നഷ്ടത്തെ എല്ലാവരിലേക്കും ചേർത്തു പറഞ്ഞത്. അതിൽ നിന്നൊഴിവാകുന്നത് 4 ഗുണങ്ങൾ ഉള്ളവർ മാത്രമാണ്. അല്ലാഹു വിശ്വസിക്കാൻ കൽപ്പിച്ചതിലെല്ലാം വിശ്വസിക്കുക. അറിവില്ലാതെ അത് പൂർണ്ണമാവില്ല. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ ഒരു ഘടകം തന്നെയാണ് അറിവ്. സൽക്കർമ്മങ്ങൾ എന്നാൽ ഐച്ഛികവും നിർബന്ധവുമായ മനുഷ്യരോടും അല്ലാഹുവിനോടുമുള്ള എല്ലാവിധ കടമകളും പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നതുമാണ്. സത്യം കൈക്കൊള്ളാൻ അന്യോന്യം ഉപദേശിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസവും സൽപ്രവൃത്തിയും.

0: പ്രവർത്തനവുമാണ്. അതായത്, അതുകൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും അതിന് പ്രേരിപ്പിക്കുകയും അതിൽ താൽപര്യമുണ്ടാക്കുകയും ചെയ്യുക. ക്ഷമ കൈക്കൊള്ളേണ്ടത് അല്ലാഹുവിനെ അനുസരിക്കുന്നതിലും അവന് എതിര് പ്രവർത്തിക്കാതിരിക്കുന്നതിലും അവൻ്റെ വിധിയുടെ ഭാഗമായി സംഭവിക്കുന്ന പ്രയാസങ്ങളിലുമാണ്. ഇതിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ സ്വയം സമ്പൂർണനാക്കാനുതകുന്നതും പിന്നീടുള്ള രണ്ടു കാര്യങ്ങൾ മറ്റുള്ളവരെ പൂർണതയിലേക്ക് നയിക്കാനുള്ളതുമാണ്. നാല് കാര്യങ്ങളുടെയും പൂർത്തീകരണത്തിലൂടെ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും മഹത്തായ വിജയം കരസ്ഥമാക്കുകയും ചെയ്യും.
1: മാഷാ അല്ലാ, വിശുദ്ധ ഖുർആനിലെ 103-ാം അധ്യായം സൂറത്തു അൽ അസറിന്റെ മുഴുവനായുള്ള പഠനം ഇപ്പോൾ തഫ്സീർ സഅദി എന്ന് പറയുന്ന പീസ് റേഡിയോ എപ്പിസോഡിൽ ഇവിടെ തീർന്നിരിക്കുകയാണ്, മുഴുവനായിരിക്കുകയാണ്. മാഷാല്ല, നമ്മളത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അതിൽ ഉപകാരപ്പെടും എന്ന് സംശയമില്ല. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീറു സഅദി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായം സൂറ അസറിന്റെ വിശദീകരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നേർപ്പദം വാരികയിൽ എഴുതിയ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടുകഴിഞ്ഞത്.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: ഇസ് ഖുർആൻ റേഡിയോ തൻസീൽ ലോകപ്രശസ്തരായ കാരിഎകളുടെ മധുര ശബ്ദത്തിൽ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറ അൽ ഹിജ്ർ 26 മുതൽ അവസാനം വരെയും സൂറത്തുൻ നഹൽ ആദ്യം മുതൽ 100 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിക്കുന്നത് കാരി മുഹമ്മദ് അയ്യൂബ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

تشكرون ولكم فيها جمال حين تريحون وحين تسرحون